നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 20, കൊല്ലവർഷം 1202, ചിങ്ങം 26, 2026 സെപ്റ്റംബർ 11, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:41. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇത് ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഫാദർ ശാന്തൻ ചെരുവിൽ.
1: ഒഴിമുറി എന്ന ചലച്ചിത്രത്തിൽ യൗവനയുക്തനായ മകൻ അച്ഛനോട് കഠിനമായ പക മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അച്ഛനെക്കുറിച്ചുള്ള അവന്റെ മനസ്സിലെ ചിത്രം കഠിനഹൃദയനായ ഒരാളുടേതാണ്. ബാല്യത്തിലെ അനുഭവമാണ് ഈ ചിന്തയിലേക്ക് അവനെ നയിച്ചത്. ജനലഴികളിൽ പിടിച്ചു നിൽക്കുന്ന ദുർബലനായ കുട്ടി, കഠിനമായി അവനെ അടിക്കുന്ന അച്ഛൻ, അവന് കാരണമറിയില്ല. കാലങ്ങൾക്ക് ശേഷം അമ്മ അവനോട് ഈ ശിക്ഷയുടെ കാരണം പറഞ്ഞുകൊടുക്കുന്നു. കൊടിയ പിള്ളവാതത്തിന്റെ പിടിയിലായിരിക്കുന്ന ഈ മകൻ, മകന്റെ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ജനലഴികളിൽ മുറുകെ പിടിക്കാൻ മകനെ സഹായിക്കണമെന്ന് വൈദ്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്യിക്കാനായിരുന്നു ഈ കഠിന ശിക്ഷ. അച്ഛന്റെ സ്നേഹത്തിന്റെ ആർദ്രത തിരിച്ചറിഞ്ഞപ്പോൾ അവന് ഉറക്കെ കരയുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഈ കാലത്ത് സ്നേഹത്തിന്റെ ഒരു പുനർവായന ആവശ്യമാണെന്ന് തോന്നുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്ന പദമായി മാറിയിരിക്കുന്നു സ്നേഹം എന്ന വാക്ക്. ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പലതും സ്നേഹമല്ല എന്ന തിരിച്ചറിവ് അടിസ്ഥാനപരമായ ഒരു സുബോധം തന്നെ. ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക പ്രധാനം. ഇന്ന് കാണുന്ന പലതും സ്നേഹമല്ല, ഇഷ്ടങ്ങൾ മാത്രം. കൗമാരക്കാരിൽ പലപ്പോഴും കാണുന്ന പ്രണയം ഇഷ്ടങ്ങൾ മാത്രം. പല ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും അടിത്തറ ഇഷ്ടങ്ങളാണെന്ന തിരിച്ചറിവ് ചെന്നു വീഴാവുന്ന പല കെണികളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ഇഷ്ടം ഒരു വികാരവും സ്നേഹം ഒരു സ്വഭാവവുമാണ്. ഇഷ്ടം സ്വാർത്ഥമാണെങ്കിൽ സ്നേഹം നിസ്വാർത്ഥമാണ്. ഇഷ്ടം ഉപാധികളിൽ അധിഷ്ഠിതമാണ്, സ്നേഹമാകട്ടെ നിരുപാധികവും. ഇഷ്ടം പരിമിതമെങ്കിൽ സ്നേഹം പരിമിതികൾ ഇല്ലാത്തതാണ്. മനുഷ്യന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് രണ്ടേ രണ്ടു കൂട്ടരാണ്, സ്നേഹം നൽകിയവരും സ്നേഹം നിഷേധിച്ചവരും. യഥാർത്ഥമായ സ്നേഹം നൽകിയവർ അവർ നമുക്ക് നൽകിയ വാത്സല്യം, കരുതൽ, പ്രോത്സാഹനങ്ങൾ, ത്യാഗങ്ങൾ ഒക്കെ മാറ്റി നിർത്തിയാൽ നാം ഇന്ന് എവിടെയായിരുന്നേനെ. സ്നേഹം നിഷേധിച്ചവർ ഹൃദയത്തിലേൽപ്പിച്ച ക്ഷതങ്ങൾ, മുറിവുകൾ ജീവിതാന്ത്യം വരെയും പേറി നടക്കുവാൻ ഇടയാകുന്നു. തിരിഞ്ഞു നോക്കും.

0: ുമ്പോൾ സ്നേഹമെന്ന് കരുതി ഏറ്റുവാങ്ങിയ പലതും സ്നേഹമായിരുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ക്ഷതം വലുതായിരിക്കും. നാം സ്നേഹമെന്ന ലേബൽ ഒട്ടിച്ച് പ്രിയപ്പെട്ടവർക്ക് നൽകിയ പലതും സ്നേഹമായിരുന്നു. അവരുടെ നന്മയ്ക്ക് എന്ന പേരിൽ ജീവിത പങ്കാളികളിൽ, മക്കളിൽ, സുഹൃത്തുക്കളിൽ ഒക്കെ അടിച്ചേൽപ്പിച്ചത് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമായിരുന്നില്ലേ? സ്നേഹത്തിൽ സ്വാതന്ത്ര്യത്തിന് ഇടം നൽകാൻ നാം മറന്നുപോകുന്നു. സ്നേഹിക്കുന്നവർക്ക് നിർബന്ധപൂർവം നൽകുന്ന പല നിയന്ത്രണങ്ങളും, അവരുടെ ഇച്ഛയെ മാനിക്കാതെ അടിച്ചേൽപ്പിക്കുന്ന തിരഞ്ഞെടുപ്പുകളും, അവരിൽ പുലർത്തുന്ന അമിത സ്വാതന്ത്ര്യവും, അവരുടെ പക്വതയിലേക്കും വ്യക്തിത്വ വികാസത്തിലേക്കും നയിക്കാവുന്ന വഴികൾ അടയ്ക്കുന്നതായിരുന്നില്ലേ? സ്നേഹം നൽകേണ്ടവർക്ക് അത് നൽകുമ്പോൾ തന്നെ പ്രകടമാക്കാത്തത് മറ്റൊരപകടം. പിള്ളവാദം വന്ന കാലുകൾ ബലപ്പെടുത്തുവാനുള്ള സദുദ്ദേശം മൂലമാണ് അടിച്ചതെന്ന് വെളിപ്പെടുത്താതിരുന്നത്. കാലങ്ങൾക്ക് ശേഷം അത് മനസ്സിലാക്കുന്നത് വരെ അച്ഛനോടുള്ള പക മനസ്സ് സൂക്ഷിക്കുവാൻ മകനിടയായി. സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുവാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കുവാനുള്ളതാണ്. ലോകത്തിൽ ഇന്ന് കാണുന്ന പല തകർച്ചകളുടെയും കാരണം സ്നേഹം ലഭിക്കാത്തത് മൂലം തന്നെ. സ്നേഹം ലഭിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന മാറ്റം വലുതാണ്. സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് മാത്രം മതി നിരാശ ബാധിച്ച മനസ്സുകളിൽ പ്രത്യാശയുടെ പുതുനാമ്പുകൾ മുളപ്പിക്കുവാൻ. സ്നേഹം ലഭിച്ചു കഴിയുമ്പോൾ ശിലാതുല്യമായ മനസ്സുകൾ ഇളം മഞ്ഞുപോലെ ഉരുകുന്നു. ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ചുറ്റും നിൽക്കുന്നവർക്ക് നിർലോഭമായി സ്നേഹം നൽകുക എന്നത് മാത്രം.
1: ഫാദർ ശാന്തം ചെരുവിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സിൽവാസയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. ED വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14-ാണ്. UGC നെറ്റ് June 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ് പേപ്പറുകൾ 9-നും സോഷ്യോളജി പേപ്പർ ഇന്നലെയുമാണ് നടന്നത്. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദുബൈയിൽ വനിതാ ഏഷ്യകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ബംഗ്ലാദേശിനെ 40 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്ന് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരിയാണ്. ഇതിൽ ഉഷമലരി. ഇന്നത്തെ ഉഷമലരിയിൽ നമുക്ക് കേൾക്കാം പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിത സൗന്ദര്യ ദേവത. ആലാപനം ജീവൻ പത്മകുമാർ. ഉദയഗീതം കേൾക്കാം കണ്ണൂർ ഷെരീഫ് പാടിയത്, ഒപ്പം പ്രഭാതഭൈരിയും. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ഗ്രാമകേരളം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, തൊഴിൽ ദർശനം, നല്ല മലയാളം.

ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം ഉറൂബ് എഴുതിയ നോവലാണെന്ന് സുന്ദരികളും സുന്ദരന്മാരും. ഇതിന്റെ 137 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലറി സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും ഈ പരിപാടിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. നിതീഷ് കുമാർ പങ്കുവയ്ക്കുന്ന ഹിമാചൽ യാത്രാ വിശേഷങ്ങൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് സഞ്ചാരി. 11:02, 12:50, 2:30, 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര എന്ന പരിപാടിയിൽ ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല, ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ കേശവദേവ സംസാരിക്കുന്നത് കേൾക്കാം. 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:45 ലംഹ സ്പോൺസർഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം. 3:45 സ്പോൺസർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്. 4:00 മഴവില്ല. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലുംപീഠം പരിപാടിയിൽ പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി ഡോക്ടർ സുഷ വി എസ് സംസാരിക്കുന്നു. 9:00 ഗസൽ. 9:30 സംഗീതസുധയിൽ ഇന്ന് വെട്ടിക്കവല കെ എൻ ശശികുമാർ നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിക്കുന്നു. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 26°C. ശ്രോതാക്കളെ സ്വാഗതം. പാട്ടും വിശേഷങ്ങളും വാർത്തയും ഒക്കെയായി ഇത് നമ്മുടെ നമസ്തേ അനന്തപുരി.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ജീവൻ പത്മകുമാർ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ജീവൻ പത്മകുമാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് കണ്ണൂർ ഷെറീഫ് ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. പരമപുരാനായോനെ അധിപതിയായുള്ളോനെ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: കണ്ണൂർ ഷെറീഫ് ആലപിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ആദ്യം പത്രവൃത്താന്തം. ഇന്ത്യ ആതിഥ്യമരുളുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാരെയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. മൂന്നാംഘട്ട SIRന്റെ കരട് പട്ടികയിലേതടക്കം പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്താകെ ഇതുവരെ നീക്കം ചെയ്യപ്പെട്ട വോട്ടർമാരുടെ എണ്ണം 13.37 കോടി. ഏറ്റവും കൂടുതൽ പേർ നീക്കം ചെയ്യപ്പെട്ടത് ഉത്തർപ്രദേശിലാണ്, 2.8 കോടി വോട്ടർമാർ. സംസ്ഥാനത്തെ PSC പരീക്ഷാ തട്ടിപ്പ് കേസിൽ ചെയർമാനെയും 16 അംഗങ്ങളെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ നടന്ന തട്ടിപ്പിൽ 2 ഉദ്യോഗസ്ഥരെ പ്രതികളാക്കും. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും തുടർ പരിശോധനകൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അനൂപ് ജേക്കബ്. ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം കേരളപ്പിറവി ദിനമായ നവംബർ 1 നിലവിലെ അപാകതകൾ പരിഹരിച്ച് പുനരാരംഭിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. തിരുവനന്തപുരം ജില്ലയിലെ 5 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 25 മുതൽ 30 വരെ തിരുവനന്തപുരം കൈരളി ശ്രീ തിയേറ്ററുകളിൽ നടക്കും. വൈദ്യുത നിയന്ത്രണം സംബന്ധിച്ച് ഒരേ സമയക്രമം 1 ആഴ്ച പാലിക്കാൻ KCB സെക്ഷൻ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. വനിതാ ഏഷ്യക്കപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ. ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം. ഇതുവരെ കേട്ടത് പത്രവൃത്താന്തം.
1: സംസ്ഥാനത്ത് റോഡപകടങ്ങളും മരണനിരക്കും ആശങ്കാജനകമായ രീതിയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ഗതാഗത പരിഷ്കാരങ്ങളും കൂടുതൽ ശക്തമാക്കുകയാണ്. കഴിഞ്ഞ 35 വർഷത്തിനിടെ സംസ്ഥാനത്തെ വാഹനങ്ങളുടെ എണ്ണം 28 മടങ്ങായി വർദ്ധിച്ചപ്പോൾ റോഡുകളുടെ ദൈർഘ്യത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റമുണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യവും അതിവേഗവും അശാസ്ത്രീയ റോഡ് നിർമ്മാണവും ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്:
2: ഡിണ്ടിഗലിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിച്ച് 8 പേരും ദാരുണമായി കൊല ചെയ്യപ്പെട്ടതൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടത്. ഈ ദാരുണമായ സംഭവം ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയപ്പോ അതിൽ പല കാര്യങ്ങളും ഇപ്പോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു നാഷണൽ ഹൈവേ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന കാര്യത്തിലുള്ള പരാജയവും ഇതിലുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്.
1: അതിവേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം സംസ്ഥാനത്തുണ്ടാകുന്ന റോഡ് അപകടങ്ങളുടെ നിരക്കിനെക്കുറിച്ചും മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാ നയങ്ങളെക്കുറിച്ചും വിശദമാക്കുന്നു.
3: കേരളത്തില് റോഡ് അപകടങ്ങളുടെ എണ്ണം കാര്യമായിട്ടുള്ള ഒരു വർധന രേഖപ്പെടുത്തുന്നുണ്ട്.
1: SEMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ദിലീപ് കുമാർ KG:

0: 2024 2025 വർഷത്തിലേക്ക് എത്തിയപ്പോ അപകടങ്ങളുടെ എണ്ണം ഏകദേശം 5000-ത്തോളം വർദ്ധിച്ച് 49,000-ത്തിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് അപകടങ്ങളുടെ എണ്ണം കൂടുന്നതിന് ഒരു കാര്യമാണ്. പക്ഷെ മരണനിരക്ക് കേരളത്തിന് കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ അപകടങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കേരളം 3-ാം സ്ഥാനത്താണ്. അത് അപകടങ്ങളുടെ എണ്ണം കൂടുതൽ കാണുന്നതിനുള്ള ഒരു കാരണം, ചെറിയ കേസുകൾ പോലും ഇവിടെ നിയമ സംവിധാനത്തിലേക്ക് എത്തുന്നു, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ദേശീയതലത്തിൽ അപകടത്തിന്റെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണെങ്കിലും മരണത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ 17-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 18-ാം സ്ഥാനത്തോ ആയിട്ടാണ് നമ്മുടെ പൊസിഷൻ. 100 അപകടങ്ങൾ നടക്കുമ്പോൾ എത്ര പേര് കൊല്ലപ്പെടുന്നു എന്നുള്ളൊരു കണക്കുണ്ട്. ദേശീയ ആവറേജ് അത് 38 ആണ്. പക്ഷെ കേരളത്തെ ഏറ്റവും പുറകിലുള്ള സംസ്ഥാനമാണ് നാം എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ അതിന്റെ നമ്മുടെ ആവറേജ് 8.2 ആണ്. അതായത് 100 അപകടങ്ങളിൽ 8.2 മരണങ്ങൾ മാത്രമാണ് കേരളത്തിൽ സംഭവിക്കുന്നുള്ളൂ. ദേശീയ ആവറേജ് 38 ആണെന്ന് മാത്രമല്ല, യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 60 ആണ് അതിന്റെ മരണനിരക്ക്. അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ആരോഗ്യ ചികിത്സാ രംഗങ്ങളും അതോടൊപ്പം തന്നെ പാസീവ് സേഫ്റ്റി, ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ ഉപയോഗവുമാണ് കേരളത്തെ അതിന് ഏറ്റവും മുൻപന്തിയിൽ എത്തിച്ചത്.
1: ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതി പ്രസിഡന്റ് ഇ ജെ വത്സൻ:
2: നിയമം നടപ്പാക്കുന്നത് കൊണ്ട് മാത്രം റോഡ് അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. നിയമം പാലിക്കാനുള്ള മനോഭാവം ജനങ്ങളിൽ വളർത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാഹനം ഓടിക്കുന്നവർ അമിത വേഗത ഒഴിവാക്കണം. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കണം. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. മദ്യപിച്ചും ഉറക്കക്ഷീണത്തോടെയും വാഹനങ്ങൾ ഓടിക്കരുത്. ട്രാഫിക് സിഗ്നലുകളും റോഡ് നിയമങ്ങളും പാലിക്കുക. ഓവർടേക്കിംഗ് നടത്തുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തുക. കാൽനട യാത്രക്കാർക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും റോഡിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ആവശ്യമായ പരിഗണന നൽകുക. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പോലീസിന്റെ നിയമപാലനവും മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന സുരക്ഷാ പ്രവർത്തനങ്ങളും പൊതുജനങ്ങളുടെ സഹകരണവും ഒരുമിച്ചാൽ മാത്രമേ റോഡ് സുരക്ഷാ പ്രവർത്തനം ഫലപ്രദമാകൂ.
1: ദേശീയപാതകളിലും പ്രധാന റോഡുകളിലും ഇരുചക്ര വാഹന യാത്രക്കാരുടെ അശ്രദ്ധയും മീഡിയനോട് ചേർന്നുള്ള യാത്രയും തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് സംസാരിക്കുന്നു ദിലീപ് കുമാർ KG.
0: ഫോർഗീവിംഗ് റോഡ്സ് അല്ലെങ്കിൽ ഫോർഗീവിംഗ് വെഹിക്കിൾസ്, അതേപോലെ തന്നെ സംസ്കാരമുള്ള ജനത, ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ 3 ഘടകങ്ങൾ. മനുഷ്യന് ാണ് തെറ്റ് വരും എന്നുള്ളത് സ്വാഭാവികമാണ്. ഹ്യൂമൻ എറർ ഈസ് ഇനെവിറ്റബിൾ. അതിനെ സിസ്റ്റത്തിന്റെ ഡിസൈന് കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ് ആധുനികമായ സേഫ് സിസ്റ്റം അപ്രോച്ച്. നാം ഇനിയും അതിലേക്ക് മുന്നേറേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളുടെ നിലയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നിലവിലുള്ള മരണനിരക്ക് അടക്കം നമ്മൾ വളരെയധികം കുറച്ചു കൊണ്ടുവരണം. കൃത്യമായ റോഡ് എഞ്ചിനീയറിംഗും കൃത്യമായ വെഹിക്കിൾ എഞ്ചിനീയറിംഗും അതിന്റെ പരിപാലനവും എല്ലാം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം വേഗതയാണ്. ഇന്ത്യയിൽ നടക്കുന്ന മരണത്തിന്റെ 75% വേഗതയുടെ ലംഘനം കൊണ്ടോ അല്ലെങ്കിൽ അനുചിതമായ വേഗത കൊണ്ടോ ആണ് എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 75% മരണം ഒഴിവാക്കാനുള്ള കൃത്യമായ വേഗ പരിധികൾ നിശ്ചയിക്കുക മാത്രമല്ല അത് പാലിക്കുകയും അതേപോലെയുള്ള ട്രാഫിക് കാമിംഗ് മെഷേഴ്സും ഏർപ്പെടുത്തേണ്ടതുണ്ട്. കൃത്യമായ പാർക്കിംഗ് സ്പേസുകൾ, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, റോഡുകൾ യാത്രകൾക്കും കാൽനട യാത്രക്കാർക്കും വേണ്ടിയാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ കാൽനട യാത്രക്കാരടക്കമുള്ള ആളുകൾക്ക്, വൾണറബിൾ റോഡ് യൂസേഴ്സിന് കൃത്യമായ പ്രൊട്ടക്ഷൻ റോഡിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൈവരിയും ഫുട്പാത്തും അടക്കമുള്ള സംഗതികൾ, ഒരു ഡ്രൈവർ വിചാരിച്ചാൽ പോലും ഒരു കാൽനട യാത്രക്കാരനെ അപകടത്തിൽ പെടുത്താൻ കഴിയാത്ത രീതിയിലേക്ക് സിസ്റ്റത്തെ റീഡിസൈൻ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
1: അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, കൃത്യമായ സൂചനാ ബോർഡുകളുടെയും വഴിവിളക്കുകളുടെയും അഭാവം എന്നിവ റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു.
3: നമ്മുടെ ദേശീയപാതകളെല്ലാം അന്തർദേശീയ നിലവാരത്തിൽ ഉള്ളതാണ്.
1: സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സ്പെർട്ട് മെമ്പർ ഉപേന്ദ്ര നാരായൺ:
3: ദേശീയപാതകളെല്ലാം നിർമ്മിക്കുന്നത് കരാറുകാരാണ്. ദേശീയപാത അതോറിറ്റി മേൽനോട്ടം മാത്രമേ വഹിക്കുന്നുള്ളൂ. അപ്പൊ ഈ കരാറുകാർ അവർക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള നിലയിൽ പലയിടത്തും അത് സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അവിടെ കോംപ്രമൈസ് ചെയ്യുകയാണ്. ലോകത്തെല്ലാ ഇന്നോവേറ്റീവ് സേഫ്റ്റി ഡിവൈസസ് ഉണ്ടെങ്കിലും അതൊന്നും റോഡിൽ പിടിപ്പിക്കില്ല. കാരണം ചെറിയൊരു ലാഭം, റോഡിന്റെ ആ ശാസ്ത്രീയത അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ശക്തമായ നിയമങ്ങൾ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് ഹൈവേ സേഫ്റ്റി കോഡൊക്കെ പറയുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല. ചെയ്യാനായിട്ട് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് എഞ്ചിനീയേഴ്സും ഇല്ല.
1: റോഡ് അരികുകളിലെ അനധികൃത പാർക്കിംഗ് സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ചും അവ ഒഴിവാക്കാൻ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ചും
4: ഹൈവേകളിൽ ഉണ്ടാവുന്ന പ്രധാനമായിട്ടുള്ളത്
1: കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ബാഹുലയൻ:
5: എൻട്രി കൂടെ എക്സിറ്റ് ആവുന്നതും എക്സിറ്റിലൂടെ എൻട്രി ചെയ്യുന്നതും ഒരു വിഷയമാണ്.
4: പിന്നെ ഹൈവേകളിൽ നമ്മൾ മാന്യമായിട്ട് പാലിക്കേണ്ട ഓരോ ട്രാക്കുകളിലൂടെ എന്ന രീതിയിലേക്ക് പോകണം എന്നുള്ള ഒരു നിഷ്കർഷിച്ചിട്ടുള്ളത് അത് പാലിക്കാതെ വരുന്ന ഒരു വിഷയമുണ്ട്. അതേപോലെ തന്നെ

0: സ്വാഭാവികമായിട്ടും നമ്മുടെ നാലുവരി പാതകളിൽ ലോറികൾ മുഴുവൻ, അതായത് സ്പീഡ് ട്രാക്കിലാണ് പോകുന്നത്. അപ്പൊ ഇടത്തെ സൈഡിലൂടെ ഓവർടേക്കിംഗ് നടക്കുന്നത് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുന്ന വിഷയമാണ്. പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ടാക്സി വാഹനം ഓടിക്കുമ്പോൾ ടാക്സി വാഹനങ്ങൾക്കൊക്കെ കൃത്യമായും സ്പീഡ് ഗവർണർ വെച്ചിട്ട് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 80 km/h ഞങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ലൈസൻസ് എടുത്തിട്ട് നാളെ വാഹനവുമായിട്ട് പുറത്തിറങ്ങുന്ന വ്യക്തിക്ക് 110 km/h സ്പീഡിൽ വാഹനം ഓടിക്കാൻ യാതൊരു തടസ്സവുമില്ല.
1: എമർജൻസി റോഡ് സേഫ്റ്റി റെസ്പോൺസ് ടീം ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജീവ് കൈലാസ്:
2: റോഡുകളെല്ലാം പണികൾ പൂർത്തിയായി, നല്ല റോഡുകളൊക്കെ ആയപ്പോ ആക്സിഡന്റുകൾ ഒരുപാട് കൂടുന്നുണ്ട്. അശ്രദ്ധ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇടത് സൈഡിൽ കൂടെ വാഹനം ഓടിക്കണമെന്ന് പറഞ്ഞാൽ വലത് സൈഡിൽ കൂടെ വാഹനം ഓടിക്കും, വലത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാന് 9 വർഷത്തോളമായി എമർജൻസി വാഹനം ഓടിക്കുന്ന ഒരാളാണ്, അതായത് ആംബുലൻസ്. ചില ബ്ലോക്കുകളൊക്കെ അനാവശ്യ ബ്ലോക്കുകളാണ് ചിലയിടത്ത് ഉണ്ടാവാറുള്ളത്. ആ ഹെൽമെറ്റിന്റെ ഇടയിൽ കൂടെ ഫോണൊക്കെ തിരികെ വെച്ചിട്ട് ഇവരുടെ ശ്രദ്ധ മാറുന്ന ഒരു അപകടങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ അപകടങ്ങൾ സംഭവിക്കുന്നതെല്ലാം ഒരു 3 സെക്കൻഡിനകത്താണ്. ശരിയായ രീതിയിൽ നമ്മൾ വാഹനം ഓടിച്ചാലും പക്ഷേ അശ്രദ്ധമായിട്ട് ഓടിച്ചു വരുന്ന ഒരു വാഹനം നമ്മളെയും കൂടെ അപകടത്തിൽപ്പെടുത്താം. രാത്രി കാലങ്ങളിലെ അപകടത്തിന്റെ പ്രധാന കാരണം ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹൈ ബീമിൽ ലൈറ്റ് ഇട്ട് ഡിം അടിച്ചു കൊടുക്കാത്ത, വീടിന് വരുന്ന വാഹനമാണെങ്കിൽ നമുക്ക് ചവിട്ടാനുള്ള സമയം പോലും കിട്ടില്ല. എന്തുകൊണ്ട് അപകടം സംഭവിച്ചു എന്ന് ചോദിക്കാൻ ആ ആള് ചിലപ്പം ജീവിച്ചിരിക്കണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് പറ്റിയത് ഈ കാഴ്ച മങ്ങിയത് കൊണ്ടാണ്.
1: റോഡ് അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിൽ നൽകേണ്ട അടിയന്തര വൈദ്യസഹായത്തെക്കുറിച്ചും ആംബുലൻസ് സംവിധാനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ.
3: അവരുള്ള സംവിധാനം എല്ലാ പൗരനും ഒരു ലൈഫ് സേവർ എന്നുള്ള നിലയ്ക്ക് എല്ലാ പൗരനും ഒരു ട്രെയിനിങ് വേണം. അല്ലെങ്കിൽ ഒരാൾക്ക് പരിക്കേറ്റ് കിടക്കുന്ന ആളെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ എടുത്തു മാറ്റണം, ഇതൊന്നും ആർക്കും അറിയില്ല. കൃത്യമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തലത്തിൽ കൊടുക്കുന്നുണ്ട്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് കൊടുക്കുന്നുണ്ട്, ഡ്രൈവേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് ലക്ഷ്യം ഓരോ മേശയും ലൈഫ് സേവർ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സർക്കാരിന്റേതായുള്ള സംവിധാനത്തിൽ തന്നെ ഒരു അപകടം ഒരു സംഭവിച്ചു, ഒരാൾ അവിടെ വേറെ ചെന്നു പോകേണ്ട ആശുപത്രി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. വെറുതെ 4 ആശുപത്രി കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വിലയേറിയ ഗോൾഡൻ അവർ രക്ഷിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. 2 ആശുപത്രികൾ അതിന് സജ്ജമായിരിക്കണം. നമുക്ക് കേന്ദ്രീകൃതമായിട്ട് സംവിധാനമുണ്ട്, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപകടം കണ്ടോടനെ അവിടുന്ന് ഒരാൾക്കാർ നമ്പറിലേക്ക് വിളിക്കാം. അതിലൂടെ 2-3 ദിവസം ഉണ്ടായിരുന്നു പോലീസിന്റെ ഒരു സിസ്റ്റം ഉണ്ടായ സ്ക്രീൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അതിലൂടെ എവിടെ നടന്നതെന്ന് ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഉടനെ ആ ഏരിയയിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക, അവിടെ ചെല്ലുക, ശുശ്രൂഷ കൊടുക്കുക, കൃത്യമായി പോകേണ്ട ആശുപത്രി അവിടെ അവിടെ എത്തിക്കുക.
1: വാഹനങ്ങളുടെ വൻ വർധനവിനെ കുറിച്ചും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സുരക്ഷിതമായ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കേണ്ടതിനെ കുറിച്ചും അപഗ്രഥിക്കുകയാണ്.
4: കേരളം ഒരു സിറ്റി പോലെയാണ്.
1: ഉപേന്ദ്രനാരായൺ:
4: കച്ചവടക്കാരും വാഹന ബാഹുല്യവും കാര്യം, നമുക്ക് ഏകദേശം 1,80,000 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. അപ്പൊ അതിന് ഉള്ള ഒരു കപ്പാസിറ്റി റോഡുകൾക്ക് ഇല്ല. ഉദാഹരണത്തിന് നമ്മുടെ 2-lane ട്രാഫിക്കിൽ 25,000 പാസഞ്ചർ കാർ യൂണിറ്റ് ആണ് ഓടുന്നത്. അവിടെ ഓടുന്നതായിട്ട് 50,000 പരം രണ്ടുവരി പാതകൾ. അതേസമയം 4-വരി പാതകളിൽ 50,000 to 60,000 വരെ പാസഞ്ചർ കാർ യൂണിറ്റ് ഓടുന്നതിന് പകരം 85,000 100,000 ഒക്കെ ആയിക്കഴിഞ്ഞു. സമയബന്ധിതമായിട്ട് ദേശീയപാതകളുടെ പണി പൂർത്തീകരിക്കുന്നില്ല. പണി ചെയ്യുന്നതാണെങ്കിൽ അവിടെ മേജർ ഇൻസ്പെക്ഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോഴേക്കും എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും, എന്നാൽ അത് പോരാ. ചില റോഡുകൾ കുറ്റമറ്റതാകണം, അതേമാതിരി വാഹനം ഓടിക്കുന്നവരുടെ പ്രോപ്പറായിട്ടുള്ള ഡ്രൈവർ ട്രെയിനിങ് ഉണ്ടാകണം. ലൈസൻസിങ് സമ്പ്രദായം കുറെ കൂടി കർക്കശമാകണം. ലോക നിലവാരമുള്ള റോഡുകൾ ഹൈവേകൾ വികസിക്കുമ്പോൾ ലോക നിലവാരമുള്ള ഹൈവേ പെട്രോളിംഗ് ഉണ്ടാകണം. പോലീസ് ലോ എൻഫോഴ്സ്മെന്റ് അതുപോലെ തന്നെ വേണം.
1: റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നത് കേവലം ബോധവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അശാസ്ത്രീയമായ റോഡ് നിർമ്മിതികൾ തിരുത്തലും കർശനമായ നിയമപാലനവും ഇതിന് അത്യന്താപേക്ഷിതമാണ്. വാഹനങ്ങളുടെ പെരുപ്പത്തിനനുസരിച്ച് സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ വേഗത കുറച്ചും ജാഗ്രത പാലിച്ചും സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ഡ്രൈവർമാരും തയ്യാറാകണം. സുരക്ഷിതമായ ഒരു റോഡ് സംസ്കാരത്തിനായി നമുക്ക് ഒന്നിച്ച് മുന്നേറാം.

0: പ്രഭാതഭേരി സമാപിക്കുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:30.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 46 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സന്ദർശനവേളയിൽ സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സിൽവാസയിലെ സ്വാമി വിവേകാനന്ദ വിദ്യാമന്ദിർ, നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാമനിലെ പുതുതായി ഉദ്ഘാടനം ചെയ്ത നമോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു സീ ഫ്രണ്ട്, നമോ പാത് സീ ഫ്രണ്ട് എന്നിവയുൾപ്പെടെ പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും സി പി രാധാകൃഷ്ണൻ സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാവും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
1: റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവ് സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ രണ്ടു ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിൽ നിന്ന് വിദേശകാര്യമന്ത്രി മൌറോ വിയേരിയും, സൌദി അറേബ്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് എന്നിവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു രാഷ്ട്രത്തലവന്മാർ. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ഇന്നലെ രാത്രി തലസ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ എത്തും.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ മുറ്റത്ത് നടക്കാറുള്ള ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ നടക്കില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമനുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹിക വികസനം, ജലസേചനം, സഹകരണ മേഖല, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതിദത്ത കൃഷിരീതികൾ, സൌരോർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയാണ് പാർലമെന്ററി ജനാധിപത്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് ഹൌസിലെ ജി എം സി ബാലയോഗി ഓഡിറ്റോറിയത്തിൽ 27-ാമത് ദേശീയ യുവ പാർലമെന്റ് മത്സരത്തിന്റെ പുരസ്കാരദാന ചടങ്ങിനുശേഷം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ പാർലമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകിയ കേന്ദ്രമന്ത്രി, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ പൌരന്മാർ സ്വയംഭരണം നടത്തുന്ന ഇന്ത്യയ്ക്ക് പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ്

0: ഏറ്റവും അനുയോജ്യമെന്നും വ്യക്തമാക്കി. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി മാതൃ നവജാത ശിശുക്കളിലെ ടെറ്റനസ് പൂർണ്ണമായും ഇല്ലാതാക്കിയതിനും പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലൂടെ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യ കാഴ്ചവച്ച നേതൃപരമായ പങ്കിനെയും അംഗീകരിച്ചാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെയും നേരിടാൻ ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. കിഴക്കൻ തിമോറിയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ മറ്റന്നാൾ കോഴിക്കോട്ടെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അൻവർ ഇബ്രാഹിം കോഴിക്കോട്ട് എത്തുക. യു ജി സി നെറ്റ് ജൂൺ 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പൊതുമേഖല ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. പ്രവൃത്തിദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാവും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രക്ഷിച്ച് പുനർനിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലാണ് യു ഡി എഫ് ഗവൺമെന്റെന്നും പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് യു ഡി എഫിനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തെ പിറകോട്ടാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. കുണ്ടായിത്തോട് കെ എഫ് ബി കേന്ദ്രത്തിൽ എം കെ രാഘവൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ ദുബായിൽ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രണ്ടാം സെമിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ മത്സര വിജയികളുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസിൽ വിജയിച്ച് ഏഷ്യൻ ഗെയിംസ് തയ്യാറെടുപ്പിന് കരുത്തേകി ഇന്ത്യൻ താരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വനിതാ വിഭാഗത്തിൽ പരുൾ ചൌധരിയും പുരുഷ വിഭാഗത്തിൽ അവിനാഷ് സാപ്ലയും ഒന്നാമതെത്തി. 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡുടമയായ അനിമേഷ് കുജൂർ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട വിജയം സ്വന്തമാക്കി. ഹാമർ ത്രോയിൽ 2 ഇന്ത്യൻ ദേശീയ റെക്കോർഡുകൾ പിറന്നു. 2016 നീരജ് കുമാർ സ്ഥാപിച്ച 70.73 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്ന് 71.02 മീറ്റർ ദൂരമെറിഞ്ഞ് നിർഭയ് ചൌധരി പുരുഷ വിഭാഗത്തിലും 68.35 മീറ്റർ ദൂരമെറിഞ്ഞ തന്യ ചൌധരി വനിതാ വിഭാഗത്തിലും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ രോഹിത് യാദവും വനിതകളിൽ 500 റണ്ണിയും ഒന്നാമതായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർ പൽ സിംഗ് ടൂറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
0: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കൊച്ചിയിൽ CBSE ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിന്റെ

0: ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി രണ്ടും 117 പോയിന്റോടെ തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ED വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നമസ്തേ അനന്തപുരി, തുടരുകയാണ്. ഇനി നമുക്കൊരു ചലച്ചിത്ര ഗാനം കേട്ടാലോ? MG രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം ആഭരണ ചാർത്ത്. ഗാനരചന ബിച്ചു തിരുമലയാണ്.

0: നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ നേരമാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്: ഗുജറാത്തിലെ കാംബെ ഉൾക്കടലിൽ ഇന്ത്യ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൻ്റെ പേര് എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യമൊരിക്കൽ കൂടി: ഗുജറാത്തിലെ കാംബെ ഉൾക്കടലിൽ ഇന്ത്യ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൻ്റെ പേര് എന്താണ്? ഉത്തരം ആലോചിച്ച് വച്ചോളൂ കേട്ടോ. 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം ഉത്തരം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോർഷ്യം വഴിയുള്ള PRS വായ്പ നിർത്തലാക്കും. നബാർഡുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി. 10% പലിശയിലാണ് നിലവിലുള്ള വായ്പ. ഇതിന് പകരമായി 3% പലിശയിൽ നബാർഡിൽ നിന്നും സർക്കാർ വായ്പയെടുക്കും. തുടർന്ന് നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് നൽകും. ഇതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ചർച്ചകൾക്ക് ഭക്ഷ്യ കൃഷി സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 16 സൗജന്യ പന്നി വളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923433 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം കളർകോട് നൽകുന്ന അറിയിപ്പ്. കുട്ടനാട്ടിലെ 2 കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടികളിൽ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമേ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്ന് പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമെ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദിശയിൽ തന്നെ പാടശേഖരാടിസ്ഥാനത്തിൽ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയൂ. നിയന്ത്രണ മാർഗങ്ങൾ: പച്ച ചാണകം കിഴികെട്ടി തുമ്പ് ഭാഗത്തിടുകയോ ചാണക സ്ലറി കണ്ടത്തിലൊഴിച്ചുകൊടുക്കുകയോ ചെയ്യാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്രോണോപോൾ 100%, ബയോനോൾ 5 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ഫിൽവെറ്റ് അല്ലെങ്കിൽ തീപ്പോൾ കൂടിച്ചേർത്ത് തളിച്ചുകൊടുക്കാം. മുകളിലകൾ നന്നായി നനയത്തക്ക വിധം തളിക്കണം. കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ 2 ഗ്രാം, കോപ്പറോക്സി ക്ലോറൈഡ് 3 ഗ്രാം എന്നിവ ഓരോന്നും 10 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ടാങ്കിൽ മിക്സ് ചെയ്ത് 10 ലിറ്ററിന് 3 മില്ലി ഫിൽവെറ്റ് അല്ലെങ്കിൽ തീപ്പോൾ കൂടിച്ചേർത്ത് തളിച്ചുകൊടുക്കാം. ജൈവ

0: മാർഗങ്ങൾ അവലംബിക്കുന്ന കർഷകർക്ക് 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് ബാസിലസ് സബ്റ്റിലിസ് എന്നിവ ഓരോന്നും 20 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ നേരത്തെ സൂചിപ്പിച്ച അളവിൽ പശു കൂടി ചേർത്ത് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. തകഴി അമ്പലപ്പുഴ നോർത്ത് നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547865338, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9474773173 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. നെടുമങ്ങാട് പിരിഞ്ഞമല ഗ്രാമം ഫാം ഫെസ്റ്റിവൽ കനിവ് 2026 ഈ മാസം 15 വരെ നടത്തുന്നതാണ്. കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്കും കൃഷിക്കാർക്കും ഈ മേള ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് ഫാം സൂപ്രണ്ട് അറിയിച്ചു. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ചരിത്രത്തിൽ ഇന്ന് 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ലക്ഷ്യമാക്കി അൽഖ്വയ്ദ ഭീകരർ നടത്തിയ വിമാന റാഞ്ചൽ ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചു. ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിലുള്ള അൽഖ്വയ്ദ ഭീകര സംഘടന 4 വാണിജ്യ യാത്രാ വിമാനങ്ങൾ തട്ടിയെടുത്ത് ആത്മഹത്യാ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചു. 2 വിമാനങ്ങൾ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിലേക്ക് ഇടിച്ചുകയറ്റി. 2 ഗോപുരങ്ങളും പൂർണ്ണമായി തകർന്നു വീണു. 3 വിമാനം അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗണിലേക്ക് ഇടിച്ചിറക്കി. 4 വിമാനം യാത്രക്കാരുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും മുൻപ് ഒരു വിജനമായ പാടശേഖരത്തിൽ തകർന്നു വീണു. ആക്രമണങ്ങളിൽ 19 ഭീകരർ ഉൾപ്പെടെ 2977 പേർ കൊല്ലപ്പെട്ടു. ഈ സംഭവം ലോകമെമ്പാടുമുള്ള വിമാനത്താവള സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ കാരണമായി. ഇതിനെ തുടർന്ന് അമേരിക്ക ഭീകരതയ്ക്കെതിരെ ആഗോള യുദ്ധം പ്രഖ്യാപിക്കുകയും അഫ്ഗാനിസ്ഥാനിൽ സൈനിക നടപടി ആരംഭിക്കുകയും ചെയ്തു. 1948 സെപ്റ്റംബർ 11 പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്ന അന്തരിച്ചത്. പാകിസ്ഥാൻ ജനത അദ്ദേഹത്തെ ഖാ ഇദെ അസം, ബാബായെ ഖൌം എന്നീ പേരുകളിൽ ആദരിക്കുന്നു. 1947 പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ രാജ്യത്തിന്റെ ആദ്യത്തെ ഗവർണർ ജനറലായി അദ്ദേഹം ചുമതലയേറ്റു. ലണ്ടനിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം. പിന്നീട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ ചേരുകയും മുസ്ലിങ്ങൾക്കായി പ്രത്യേക രാജ്യം വേണമെന്ന ദ്വിരാഷ്ട്രവാദത്തിലേക്ക് മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് 1947 ഓഗസ്റ്റിൽ ഇന്ത്യ വിഭജനത്തിലേക്കും പാകിസ്ഥാന്റെ ജനനത്തിലേക്കും നയിച്ചത്. 1893 സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോക സർവമത പാർലമെന്റിൽ തന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത്. മറ്റ് പ്രതിനിധികൾ അവരുടെ പ്രസംഗങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ കുറിപ്പുകൾ നോക്കി വായിച്ചപ്പോൾ വിവേകാനന്ദൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചത്. അമേരിക്കയിലെ എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ഈ വാക്കുകൾ കേട്ടയുടൻ സദസ്സിലുണ്ടായിരുന്ന 7000 വരുന്ന ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് 2 മിനിറ്റിലധികം സമയം തുടർച്ചയായി കൈയടിച്ചു. ഈ ഒറ്റ പ്രസംഗത്തിലൂടെ വിവേകാനന്ദൻ പാശ്ചാത്യ ലോകത്ത് ഇന്ത്യയുടെയും വേദാന്ത തത്വചിന്തയുടെയും വലിയൊരു അംബാസഡറായി മാറി. അമേരിക്കൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആത്മീയ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചു. വിപ്ലവ വീര്യമുള്ള കവിതകളിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് ആവേശം പകർന്ന മഹാകവിയും തമിഴ് നവോത്ഥാന നായകനുമായ സുബ്രഹ്മണ്യ ഭാരതി 1921 സെപ്റ്റംബർ 11 ഈ ലോകത്തോട് വിട പറഞ്ഞത്. തമിഴ്നാട്ടിലെ എട്ടയപുരത്ത് ജനിച്ച അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രതിഭ തിരിച്ചറിഞ്ഞ് 11 വയസ്സിൽ എട്ടയപുരം രാജ്യസഭയാണ് അദ്ദേഹത്തിന് ഭാരതി എന്ന പദവി നൽകിയത്. തമിഴിലെ ആധുനിക കവിതാശൈലിയുടെ പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. സ്വദേശമിത്രൻ, ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം ശക്തമായി തൂലിക ചലിപ്പിച്ചു. പാഞ്ചാലി ശബദം, കുയിൽപാട്ട്, കണ്ണൻപാട്ട് എന്നിവ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളാണ്. ചരിത്രത്തിൽ ഇന്ന്.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷേ കിട്ടാൻ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഇനിയൊരു ചലച്ചിത്രഗാനമാണ് മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട്. ചിത്രം 5-ൽ 1 അർജുനൻ. രാജീവ് ആലങ്കലിന്റേതാണ് രചന. മോഹൻ സിത്താരയുടെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
1: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല, മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ. സമീകൃത ആഹാരത്തിന്റെ പങ്ക്, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
3: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നാം കഴിക്കുന്ന ആഹാരം ശരീരത്തിനെയും മനസ്സിനെയും നേരിട്ട് സ്വാധീനിക്കുന്നു. ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്നത് സമീകൃത ആഹാരത്തിലൂടെയാണ്. ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ കൃത്യമായ അളവിൽ അടങ്ങിയതാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഘടകം അമിതമാകാനോ കുറയുവാനോ പാടില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് അന്നജമാണ്. തവിടുള്ള അരി, ഗോതമ്പ്, റാഗി തുടങ്ങിയ ധാന്യങ്ങളാണ് ഇതിന്റെ പ്രധാന സ്രോതസ്. മാംസ്യം ശരീരത്തിന്റെ വളർച്ചയ്ക്കും പേശികളുടെ ബലത്തിനും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും അത്യാവശ്യമാണ്. പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാല്, മത്സ്യം എന്നിവയിൽ മാംസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിനുകളും ധാതുലവണങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും എല്ലുകളുടെ ബലം നിലനിർത്തുന്നതിനും ഇവ സഹായിക്കുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതിനായി ധാരാളം കഴിക്കണം. ഊർജം സംഭരിച്ച് വയ്ക്കുവാനും ശരീര താപം നിലനിർത്തുവാനും കൊഴുപ്പ് അനിവാര്യമാണ്. എന്നാൽ ഇതിന്റെ അളവ് പരിമിതപ്പെടുത്തണം. ആധുനിക കാലഘട്ടത്തിലെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം എന്നിവയെ ചെറുക്കാൻ സമീകൃത ആഹാരത്തിന് സാധിക്കും. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ്സും നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായതോടെയാണ് ഇത്തരം രോഗങ്ങൾ വർദ്ധിച്ചത്. പഞ്ചസാര, ഉപ്പ്, എണ്ണ എന്നിവയുടെ അമിത ഉപയോഗം കുറയ്ക്കുകയും വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും വേണം. ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ ഉൾപ്പെടുത്തുന്നത് ദഹന പ്രക്രിയ സുഗമമാക്കാനും ബലബന്ധം ഒഴിവാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കും.

0: ധാന്യങ്ങളാണ് നല്ലത്. ഉപ്പ് അമിതമായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പ്രോസസ്സ് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ, പാക്ക് ചെയ്ത വസ്തുക്കൾ, സൂപ്പ്, സംസ്കരിച്ച മാംസം എന്നിവയിൽ അമിതമായി ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. വ്യായാമത്തോടൊപ്പം കൃത്യമായ സമീകൃത ആഹാരം ശീലമാക്കിയാൽ രോഗങ്ങളില്ലാത്ത ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. ആരോഗ്യകാര്യത്തിലുള്ള അച്ചടക്കം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉന്മേഷവും ഊർജവും നൽകുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ, സമീകൃത ആഹാരത്തിന്റെ പങ്ക്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി.

0: മേരി വർഗീസ്.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
2: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
3: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്ക് ഒപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
8: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
9: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
10: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
11: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
12: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
11: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
13: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ R. ഹരിചന്ദ്രൻ.
14: മലയാള ഭാഷയുടെ ശ്രേഷ്ഠതയ്ക്ക് നിദാനം ഭാഷയുടെ അക്ഷരമാലയാണ്. ആ ഇ ഉ ഏ ഐ ഒ ഔ എന്നീ സ്വരങ്ങളും കാങ്ങ, ചാഞ്ഞ, ഡാണ, താന, പാമ, എന്നീ വ്യഞ്ജനങ്ങളും തമിഴിൽ നിന്ന് സ്വീകരിച്ചു. മറ്റുള്ള അക്ഷരങ്ങൾ സ്വീകരിച്ചത് സംസ്കൃതത്തിൽ നിന്നുമാണ്. സംസ്കൃതത്തിലെ ഋകാരത്തിന് ശേഷമുള്ള 3 സ്വരങ്ങൾ വരുന്ന പദങ്ങൾ മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവ 3 വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 13 സ്വരങ്ങൾ തമിഴിലെ വർഷ്യഖരമായ ടായും അതിന്റെ അനുനാസികമായ നായും കൂടി ചേരുമ്പോഴാണ് 38 വ്യഞ്ജനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അവയ്ക്ക് പ്രത്യേക ലിപി ആവശ്യമായി വന്നില്ല. റാ എന്ന അക്ഷരത്തിന്റെ ഇരട്ടിപ്പ് വരുന്ന പദങ്ങൾ മലയാളത്തിൽ ഇല്ലാത്തതിനാൽ റായുടെ ഇരട്ടിപ്പിന്, അതായത് 2 റാ എഴുതിയോ അല്ലെങ്കിൽ റായുടെ അടിയിൽ മറ്റൊരു റാ എഴുതിയോ ടായുടെ ലിപി രൂപപ്പെടുത്തി. ലിററററി എന്ന് എഴുതിയാലും ലിറ്റററി എന്ന് വായിക്കാൻ നമുക്ക് കഴിയുന്നു. ദന്ത്യാനുനാസികമായ ന തന്നെയാണ് വർഷ്യാനുനാസികത്തിന്റെയും ലിപി. അവ രണ്ടും തെറ്റാതെ ഉച്ചരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ന എന്ന ലിപിക്ക് പദാദിയിൽ ദന്ത്യാനുനാസികത്തിന്റെ ഉച്ചാരണമാണ് വരിക. നമുക്ക്, നാട്, നാളം എന്നിവ പോലെ മറ്റുള്ള ഇടങ്ങളിൽ വർഷ്യാനുനാസികമായ നായുടെ ഉച്ചാരണമാണ് ആ ലിപിക്കുള്ളത്. എനിക്ക്, പനി, വനിക എന്നിവ പോലെ. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് പദങ്ങൾ സ്വീകരിക്കുമ്പോൾ ആദ്യാക്ഷരത്തിൽ തന്നെ വർഷ്യാനുനാസികമായിട്ടാണ് ആ ലിപിയുടെ ഉച്ചാരണം. നോവൽ, നോട്ടുബുക്ക്, നോഡൽ എന്നിവ ഉദാഹരണം. മലയാള ഭാഷ ഉപയോഗിക്കുന്നവർക്ക് ഒരേ ലിപിയിൽ എഴുതുന്ന ന, ന എന്നിവയെ തിരിച്ചറിയാൻ പ്രയാസമില്ല. കൂനനാന നനഞ്ഞു എന്ന് കൃത്യമായി ഉച്ചരിക്കാൻ കഴിയുകയും ചെയ്യും. തമിഴിലും സംസ്കൃതത്തിലും ഇല്ലാത്ത മറ്റൊരു സ്വരാക്ഷരം കൂടി മലയാളത്തിലുണ്ട്. കാട്, നാട്, വീട് എന്നീ പദങ്ങളിൽ അവസാനിക്കുന്ന സംവൃതോകാരമാണ് അത്. കേന്ദ്രസ്വരം, അരയുകാരം എന്നീ പേരിലും ഇത് അറിയുന്നു. അക്ഷരത്തിന്റെ എല്ലാ ധർമ്മവും ഈ സ്വരവും പാലിക്കുന്നുണ്ട്. വ്യഞ്ജനാക്ഷരത്തിന് ശേഷം ചന്ദ്രക്കല ഇട്ടാൽ അവിടെ സംവൃതോകാരമുണ്ടെന്ന് മനസ്സിലാക്കണം. സ്വതന്ത്രമായ ഉച്ചാരണം ഇല്ലാത്തതുകൊണ്ടും സ്വന്തമായ ലിപി ഇല്ലാത്തതുകൊണ്ടും ഒരു സ്വതന്ത്ര സ്വരമായി സംവൃതോകാരത്തെ പരിഗണിക്കുന്നില്ല. വ്യഞ്ജനം മാത്രമായി സൂചിപ്പിക്കേണ്ടിടത്ത് വ്യഞ്ജനത്തോടൊപ്പം ചന്ദ്രക്കലയിട്ട് വ്യഞ്ജനത്തെ ഉച്ചാരണക്ഷമമാക്കുന്നത് സംവൃതോകാരം കൊണ്ടാണ്. അങ്ങനെ 13 സ്വരങ്ങൾ.

0: 38 വ്യഞ്ജനങ്ങൾ, മലയാളത്തിൽ ആകെ 51 അക്ഷരങ്ങൾ.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ. നമസ്തേ. കൽപ്പവൃക്ഷം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്, വി ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീതവും.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
2: നഗരപുരാണം.
3: കേരളത്തിന്റെ ദൃശ്യകലാ പ്രതീകമാണ് കഥകളി. സുന്ദര കലകളായ നൃത്തം, നാട്യം, ഗീതം, വാദ്യം എന്നിവയുടെയും നാടൻ കലകളായ മുടിയേറ്റ്, തീയാട്ട്, പടയണി തുടങ്ങിയവയുടെയും ചില ഘടകങ്ങൾ കഥകളിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗവേഷക മതം. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും സ്വാധീനവും ഏറെ പ്രകടമാണ്. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടം നിരവധി പരിഷ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കഥകളിയായി രൂപം പ്രാപിച്ചത്. തിരുവിതാംകൂർ ഭരിച്ച പല രാജാക്കന്മാരും കഥകളിയെയും കലാകാരന്മാരെയും അതിരറ്റ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തിരവൻ കാർത്തിക തിരുനാൾ കൊട്ടാരത്തിൽ തന്നെ ഒരു കഥകളി യോഗം സംഘടിപ്പിക്കുകയും അവർക്ക് ആടുവാനായി രാജസൂയം, ഭഗവധം, ഗന്ധർ

0: വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിക്കുകയും ചെയ്തു. കഥകളിക്കും മറ്റു നാട്യകലകൾക്കുമായി അദ്ദേഹം രചിച്ച ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ബാലരാമ ഭരതം. കാർത്തിക തിരുനാളിന്റെ അനന്തരവനായ അശ്വതി തിരുനാളും ആട്ടക്കഥാ സാഹിത്യത്തിന് അളവറ്റ സംഭാവനകൾ നൽകിയ ഒരു പ്രതിഭയാണ്. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അമ്പരീക്ഷ ചരിത്രം എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. സാഹിത്യ ഭംഗി കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് അശ്വതി തിരുനാളിന്റെ എല്ലാ കൃതികളും. ഇരയിമൻ തമ്പിയുടെ കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം എന്നീ രചനകളും ആട്ടക്കഥാ സാഹിത്യത്തിന് ലഭിച്ച അതുല്യ സംഭാവനകളാണ്. രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ രാജാവുമായിരുന്ന സ്വാതി തിരുനാൾ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഏറെ ശ്രദ്ധ പതിപ്പിച്ചത് നൃത്ത സംഗീത മേഖലകളിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെറുപ്പം മുതൽ തന്നെ അഭിനയകലയോടും നാട്യരൂപങ്ങളോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കഥകളിയോട് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിപ്രഗത്ഭരായ നടന്മാരെയും വാദ്യക്കാരെയും പാട്ടുകാരെയും അണിനിരത്തി കൊട്ടാരം ചെലവിൽ ഒരു സ്ഥിരം കഥകളി യോഗം സംഘടിപ്പിക്കുന്നത് ഉത്രം തിരുനാളാണ്. വലിയ കൊട്ടാരം കഥകളി യോഗം എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഈ സംഘത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ കലാകാരന്മാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചുകൃഷ്ണപിള്ള കണ്ടച്ച പണിക്കർ, വലിയ കൊച്ചയ്യപ്പ പണിക്കർ, ചെറിയ കൊച്ചയ്യപ്പ പണിക്കർ, കണ്ടിയൂർ പപ്പുപിള്ള, ശേഖരവാര്യർ, കിട്ടുണ്ണി, നളനുണ്ണി, പഴവങ്ങാടി മാർത്താണ്ഡം ഇവരായിരുന്നു പ്രധാനപ്പെട്ട കൊട്ടാരം കളിക്കാർ. ഇവരോടുള്ളതിനേക്കാളേറെ രാജസ്ഥാനത്തിന്റെ പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ഒരു നടനായിരുന്നു പുന്നക്കൽ ഈശ്വരപിള്ള. ഏഴും എട്ടും മണിക്കൂറുകൾ നീളുന്ന കഥകളെ രണ്ടും മൂന്നും മണിക്കൂറുകളാക്കി ചുരുക്കി അവതരിപ്പിക്കുന്ന രീതി ആദ്യം പരീക്ഷിച്ചതും തിരുവനന്തപുരത്ത് തന്നെ. 1932 പ്രൊഫസർ വി കൃഷ്ണൻ തമ്പിയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത കഥകളി ക്ലബാണ് ഈ രീതി നടപ്പിലാക്കിയത്. മാസം തോറും ഓരോ കഥകളി അവതരിപ്പിക്കുകയും സന്ധ്യയ്ക്ക് ആരംഭിച്ച് രാത്രി 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു രീതി. പിന്നീടിത് പലരും അനുകരിക്കുകയുണ്ടായി. സർക്കാർ സ്കൂളിനോട് ചേർന്ന് ആദ്യമായി കഥകളി അഭിനയത്തിന് ക്ലാസുകൾ ആരംഭിക്കുന്നതും അനന്തപുരിയിൽ തന്നെ. കിഴക്കേക്കോട്ടയ്ക്കടുത്ത് അട്ടക്കുളങ്ങര സർക്കാർ സ്കൂളിലാണ് ഈ അഭിനയ കളരിക്ക് തുടക്കം കുറിക്കുന്നത്. 1932 വളർത്തച്ഛനായ വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിന്റെ തനതായ ഈ സമ്പൂർണ്ണ ദൃശ്യകലയെ വിദേശത്ത് പരിചയപ്പെടുത്തിയത്. കഥകളി സംഘവുമായി അദ്ദേഹം വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിദേശികളിൽ ജിജ്ഞാസ വളർത്തുക മാത്രമല്ല കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് ക്ലാസിക് കലകളുടെ സംരക്ഷണത്തിനും അഭ്യസനത്തിനുമായി കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഇന്ന് ഒരു കൽപ്പിത സർവകലാശാലയായി അംഗീകാരം നേടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമാണ് മാർഗി. കലാമണ്ഡലം പോലെ തന്നെ കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ അഭ്യസനത്തിനും രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് മാർഗി. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
4: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: നമസ്തേ. അനന്തപുരയിലിനി രാഹുൽ രാജ് സംഗീതം പകർന്ന് അദ്ദേഹവും ഒപ്പം ഹരിശങ്കരും പൂർണ്ണ ശ്രീഹരിദാസും ചേർന്ന് ആലപിച്ച ഒരു പാട്ടാണ്. നികേഷ് കുമാർ ചെമ്പിലോടാണ് ഈ വരികൾ രചിച്ചിരിക്കുന്നത്. ചിത്രം 6 ആട്ട്.

0: ഗ്രാമകേരളം
1: പയറുകളുടെ വിസ്തൃത ലോകം.
2: മാംസ്യം കൂടുതൽ ശരീരത്ത് ചെല്ലണം എന്ന് വൈദ്യൻ നമ്പൂരിശനോട് പറഞ്ഞപ്പോൾ സസ്യഭുക്കായ തനിക്ക് മാംസാഹാരം പറ്റില്ലെന്നാണ് ഉത്തരം പറഞ്ഞത്. വൈദ്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, തൊടിയിൽ നിറയെ പയറ് നടൂ, പച്ചയ്ക്കും ഉണക്കിയും വേവിച്ചും പുഴുങ്ങിയും കഴിക്കൂ. നമ്പൂരിശന് തൃപ്തിയായി. പച്ചക്കറികളിൽ പ്രിയങ്കരനാണ് മലയാളിക്ക് പയർ. കാട്ടുപയർ മുതൽ

0: കുപ്പപ്പയർ വരെ നീളുന്ന വിശാലമായ ഒരു പയർ ശ്രേണി മലയാളിയുടെ സ്വന്തമായി ഉണ്ടായിരുന്നു. ഇതിൽ ചിലതൊക്കെ എവിടൊക്കെയോ ചില സസ്യപ്രേമികൾ പരിപാലിക്കുന്നു. പുതുതായി പലതും അന്യദേശങ്ങളിൽ നിന്നും അന്യരാഷ്ട്രങ്ങളിൽ നിന്നും ഇവിടെ ചേക്കേറിയിരിക്കുന്നു. സസ്യശാസ്ത്രജ്ഞരോട് ചോദിച്ചാൽ ലെഗുമിനേസി കുടുംബം, ഫാബേസി തറവാട് എന്നൊക്കെ പയറുകളെപ്പറ്റി പറഞ്ഞു തുടങ്ങും. എന്നാൽ കുലവും കുടുംബവും ഒന്നും അറിയാതെ മഹിമ മാത്രം അറിഞ്ഞാണ് പ്രിയ കർഷകർ പയറുകളെ പരിപാലിച്ചിരുന്നത്. പയർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അവർക്ക് പയറ്റുവിളയായിരുന്നു. കാട്ടുപയറിനെ തനി നാടനാക്കിയ മലയാളിയുടെ വിരുദ് നോക്കണേ. ഇതിൽ കട്ടൻ പയർ, മുട്ടൻ പയർ, ചൊറിയൻ പയർ എന്നിവയെയാണ് മനുഷ്യർ മെരുക്കിയത്. കട്ടൻ പയർ തവിട്ട് നിറത്തിലുള്ളതും സമൃദ്ധിയായി പടർന്ന് വളർന്ന് ഫലം തരുന്നതുമാണ്. കീടരോഗബാധ ഇല്ലേയില്ല. പക്ഷേ ഇത് അങ്ങനങ്ങ് കഴിച്ചാൽ പണി കിട്ടും. കാരണം അതിനുള്ളിൽ കട്ട് എന്ന വിഷവസ്തു ഉണ്ടത്രേ. എന്നാലും നമ്മൾ വിടുമോ? ഇതിനെ പുഴുങ്ങി വെള്ളമൂറ്റി തോർത്തിയെടുത്ത് മരച്ചീനി പോലുള്ള കിഴങ്ങുകൾ അതിൽ മുറിച്ചിട്ട് വീണ്ടും വേവിച്ച് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ സംഗതി ശാന്തൻ. ഇതിൽ ചേർത്ത മരച്ചീനി കഴുകില്ല, അത് ചെടിച്ചുവട്ടിൽ വളമാക്കും. ഇങ്ങനെ രണ്ടുവട്ടം തിളപ്പിച്ച പയറുകൊണ്ട് എന്ത് വിഭവവും ഉണ്ടാക്കാം. മുട്ടൻ പയർ കാഴ്ചയ്ക്ക് ഗംഭീരം. ഇവ പക്ഷേ വെന്ത് കിട്ടാൻ പാട്. ഈ പയർമണികൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് രണ്ടും നാലുമായി മുറിച്ച് വേവിക്കുകയോ വേവിച്ചിട്ട് ഉടയ്ക്കുകയോ വേണം. ആട്ടിറച്ചയ്ക്ക് തുല്യമത്രേ ഈ കാട്ടുപയർ. മൂന്നാമനാണ് ചൊറിയൻ പയർ. വിരൽ നീളത്തിൽ കുലകുലകളായി ഉണ്ടാകുന്ന ചൊറിയൻ പയറും കാണാൻ അതിമനോഹരം. പക്ഷേ ഇതിന്റെ തൊലിപ്പുറത്ത് രോമസദൃശമായ ഒരു ആവരണമുണ്ട്. ഇത് ദേഹത്ത് പറ്റിയാൽ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പാതാളം വരെ പോകും. പണ്ട് മാസ്കുകളോ ഹെൽമറ്റോ ഗ്ലൗസുകളോ ഇല്ലല്ലോ. പഴന്തുണിയും ചാക്കും ധരിച്ച് ദേഹമാസകലം മൂടി ഇവയുടെ വിളവെടുത്ത് ചൂട്ടുകറ്റയ്ക്ക് മുകളിൽ പയർക്കുല പിടിച്ച് ഒമ എന്ന് വിളിക്കുന്ന ചൊറിയൻ രോമം കരിച്ചിട്ടാണ് പയർമണിയെടുക്കുന്നത്. എന്തിനാണ് ഇത്രയും പാടുപെടുന്നതെന്ന് ശ്രോതാക്കൾ കരുതും. അത്രയ്ക്ക് അമൂല്യമാണ് ഇതിന്റെ മണികൾ. രുചിയിലും നിറത്തിലും കേമൻ. കുപ്പപ്പയറിൽ കുള്ളനും കോലനുമുണ്ട്. വിരൽ നീളമുള്ളത് കുള്ളൻ. ഇതിന് പരമാവധി 10 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കും. 20 സെന്റിമീറ്ററും അതിനു മുകളിലും അച്ചിങ്ങ പയർ എന്ന നാടൻ പയർ. ഏറ്റവും നീളമുള്ളതാണ് കോലൻ അഥവാ വള്ളിപ്പയർ. ഇവ ഇളം പ്രായത്തിൽ തോടോടെയും മൂപ്പെത്തിയാൽ മണികളായും ഉപയോഗിച്ചു വരുന്നു. കറുത്ത മണികളും സ്വർണമണികളും ഇരുനിറവും ചേർന്ന മണികളും ഇവയിൽ കാണാം. ഇനിയുള്ളത് കുതിരപ്പയർ എന്ന മുതിരയാണ്. മരച്ചീനിക്കാടുകളിലെ ഇടവിളയായിരുന്നു ഇവൻ. കാണം എന്ന പേരിലും അറിയപ്പെടുന്ന മുതിര സ്വന്തം ഉപയോഗത്തിന് മാത്രമേ ഗ്രാമീണർ കൃഷി ചെയ്തിരുന്നുള്ളൂ. കർക്കിടക മാസത്തിലാണ് നിത്യവും ഇത് പുഴുങ്ങിയും തോരനായും ഗ്രാമീണർ ആഹരിച്ചിരുന്നത്. തിരിമുറിയാതെ പെയ്യുന്ന കാലവർഷത്തിൽ പട്ടിണി അകറ്റാനും ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും ഇതിനപ്പുറം മറ്റൊരൌഷധമില്ല, ആഹാരവുമില്ല. ഇനി കിളിപ്പയർ ഉണ്ട്. 10 അടിയിലേറെ ഉയരത്തിൽ ശാഖോപശാഖകളായി വളരുന്ന ഈ പയർ ചെടിയിൽ 5 മുതൽ 6 സെന്റിമീറ്റർ വലിപ്പമുള്ള പയറുണ്ടാകും. ഇവ ഉണക്കി തോട് പൊളിച്ചു മാത്രമേ കഴിക്കാറുള്ളൂ. പച്ചയ്ക്കാണെങ്കിലും തോട് മാറ്റി പാചകം ചെയ്യും. ചെറുപയറും വൻപയറും ഒന്നും ഇവിടെ സാർവത്രികമായിരുന്നില്ല. ഗ്രീൻ പീസും ബീൻസുമൊക്കെ മറുനാടൻ തന്നെ. എങ്കിലും ബിരുദന്മാരായ മലയാളികൾ അവയെയും വരുതിയിലാക്കി.
1: പയറുകളുടെ വിസ്തൃത ലോകം. രചന പാർവതി ആർ നായർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: ₹699 സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ ₹10,000 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
3: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
4: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
5: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ

0: തൊഴിൽ ദർശനം.
1: ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 3993 ഒഴിവുണ്ട്. ഇതിൽ 101 ഒഴിവ് തിരുവനന്തപുരം RRB യിലാണ്. എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം ഡിപ്ലോമക്കാർക്കാണ് അവസരം. വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. യോഗ്യത മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവയിലോ അനുബന്ധ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ നേടിയ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ത്രിവത്സര BSc സിവിൽ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി വിഷയങ്ങൾ മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, ടൂൾസ് ആൻഡ് മെഷീനിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ. പ്രായം 18-33 ഇടയിൽ. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും SC ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്കും വിമുക്തഭടന്മാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപയാണ് ഫീസ്. ഇവർ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് ഫീസ്. ഇവർ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. സെപ്റ്റംബർ 15 വരെ ഫീസ് അടയ്ക്കാം. വെബ്സൈറ്റ് ലിങ്കിലൂടെ അക്കൌണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഒരാൾക്ക് ഒരു RRB യിലേക്ക് മാത്രമേ അപേക്ഷ നൽകാനാവൂ. തത്സമയ ഫോട്ടോ, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 04/2026 എന്ന നമ്പറിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 13. അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർക്ക് നിർദ്ദിഷ്ട ഫീസോടുകൂടി സെപ്റ്റംബർ 16 മുതൽ 25 വരെ അവസരം ലഭിക്കും. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://rrbindianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://rrbindianrailways.gov.in. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്നിവീർ വിമുക്തഭടന്മാർക്കാണ് അവസരം. 25 ഒഴിവാണുള്ളത്. ജനറൽ 12, SC 4, OBC 7, EWS 2. തമിഴ്നാട്ടിലായിരിക്കും നിയമനം. യോഗ്യത 10-ാം ക്ലാസ് വിജയം. ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. തമിഴിൽ സംസാരിക്കാനും വായിക്കാനും എഴുതാനും അറിയണം. പ്രായം 2026 ഓഗസ്റ്റ് 1 18-26 ഇടയിൽ. അപേക്ഷാ ഫീസ് ഇല്ല. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iob.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iob.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 14. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വിശാഖപട്ടണത്ത് പ്രവർത്തിക്കുന്ന ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലാണ് ഒഴിവ്. തസ്തികകളും ഒഴിവും കൺസ്ട്രക്ഷൻ അസിസ്റ്റന്റ് 3, കൺസ്ട്രക്ഷൻ ഹാൻഡ്ലർ 2, ഫയർ എഞ്ചിൻ ഡ്രൈവർ 3, സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ 1. യോഗ്യത ഡ്രൈവർ തസ്തികയിലേക്ക് 10-ാം ക്ലാസ് വിജയവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. കൺസ്ട്രക്ഷൻ അസിസ്റ്റന്റിന് +2 സമ്പ്രദായത്തിലുള്ള 10-ാം ക്ലാസ് വിജയവും ITIയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. കൺസ്ട്രക്ഷൻ ഹാൻഡ്ലർക്ക് +2 സമ്പ്രദായത്തിലുള്ള 10-ാം ക്ലാസ് വിജയവും ITIയും ഉണ്ടായിരിക്കണം. പ്രായം 18-27 ഇടയിൽ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 350 രൂപ ഓൺലൈനായി അടയ്ക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbcrecruitments.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbcrecruitments.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 14.
0: തൊഴിൽ ദർശനം.
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു. അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.

0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ് നമസ്തേ അനന്തപുരിയിലൂടെ. കവലം നാരായണ പണിക്കരും രവീന്ദ്രനും ഒരുക്കിയ പാട്ട് യേശുദാസ് ആലപിച്ചതാണ്. ചിത്രം ആയിരപ്പറ.

എസ് രമേശൻ നായരും ബേണി ഇഗ്നേഷ്യസും ഒരുക്കിയ ഒരു പാട്ടാണിനി ജി വേണുഗോപാലും ചിത്രയും പാടിയത്. ചിത്രം സമ്മർ പാലസ്.

രാധാകൃഷ്ണ സങ്കല്പം ഭാരതീയ പുരാണ സംസ്കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യപ്രണയമാണ്. ദേഹവും ദേഹിയും പോലെ, ജീവാത്മാവും പരമാത്മാവും പോലെ, പ്രകൃതിയും പ്രപഞ്ചവും പോലെ, കാലവും നീതിയും പോലെ, ഊടും പാവും പോലെ ഇഴുകിച്ചേർന്ന സാങ്കല്പിക ഇഴയടുപ്പത്തിൻ്റെ മാതൃക. നാം ഒന്നാണെന്നും നീ എൻ്റേതും ഞാൻ നിൻ്റേതു മാത്രമാണെന്നും പറയാതെ പറയുന്ന, അറിയാതെ അറിയുന്ന, പരസ്പരം കൂടിച്ചേരുമ്പോൾ ഉന്മാദത്തിൻ്റെ ദിവ്യമായ പരിപൂർണത പങ്കിടുന്ന എന്തോ ഒന്ന് ഈ സങ്കല്പത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നു. കാളിന്തി തീരവും വൃന്ദാവനവും ഓടക്കുഴലും മയിൽപ്പീലിയും മാൻപേടയും ഒക്കെ നിറയുന്ന പ്രണയത്തിൻ്റെ വിശുദ്ധ തീരം. അത്തരം ഗാനങ്ങളിൽ ഇതാ സ്മൃതി മധുരത്തിലൂടെ.

മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം എനിക്കെന്തിനാണ് പ്രിയ കണ്ണ? പ്രകൃതിയും പ്രപഞ്ചവും നിശ്ചലമാകുന്ന ഈ വേളയിൽ എൻ്റെ രാഗ അനുരാഗങ്ങൾക്ക് എന്തു പ്രസക്തിയാണ്!

0: ഇഴുകിച്ചേർന്ന സാങ്കല്പിക ഇഴയെടുപ്പത്തിൻ്റെ മാതൃക. നാം ഒന്നാണെന്നും നീ എൻ്റേതും ഞാൻ നിൻ്റേത് മാത്രമാണെന്നും പറയാതെ പറയുന്ന, അറിയാതെ അറിയുന്ന, പരസ്പരം കൂടിച്ചേരുമ്പോൾ ഉന്മാദത്തിൻ്റെ ദിവ്യമായ പരിപൂർണത പങ്കിടുന്ന എന്തോ ഒന്ന് ഈ സങ്കല്പത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നു. കാളന്തി തീരവും വൃന്ദാവനവും ഓടക്കുഴലും മയിൽപീലിയും മാൻപേടയും നിറയുന്ന പ്രണയത്തിൻ്റെ വിശുദ്ധ സങ്കല്പങ്ങൾ നിറഞ്ഞ ഗാനങ്ങളിലൂടെ കടന്നുപോയ സ്മൃതി മധുരം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന്

0: സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
1: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
2: ഇന്നീ പരിപാടിയിൽ മയൂരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജുജി.
3: മയൂരാസനം ചെയ്താൽ മരണമില്ല എന്നൊരു ചൊല്ലുണ്ട്. മയൂരമെന്നാൽ മയിൽ. മയിൽ പാമ്പിനെ ഭക്ഷണമാക്കാറുണ്ട്. വിഷമുള്ള പാമ്പിനെ ഭക്ഷിച്ചാൽ പോലും മയിൽ മരിക്കാറില്ല എന്ന് പറയാറുണ്ട്. കാരണം വിഷം പോലും ദഹിച്ചു പോകുന്നു എന്ന ചിന്തയിൽ നിന്നാണ് മുൻപ് പറഞ്ഞ പഴഞ്ചൊല്ലുണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബലപ്പെടുത്തുന്ന ആസനമാണിത്. നാം കഴിക്കുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് പച്ചക്കറികൾ, ധാരാളം രാസവസ്തുക്കളും വിഷവസ്തുക്കളും ഉണ്ടായേക്കാം. ആഹാരം ഔഷധം പോലെ കഴിച്ചില്ലെങ്കിൽ ഔഷധം ആഹാരം പോലെ കഴിക്കേണ്ടി വരും. നമുക്കിനി മയൂരാസനം ചെയ്യുന്ന രീതി ഒന്ന് പരിശീലിക്കാം. ആദ്യം സാവധാനം ഇരിക്കുക. തുടർന്ന് വജ്രാസനത്തിൽ ഇരിക്കുന്നത് പോലെ കാല് മടക്കി പുറകോട്ട് വയ്ക്കുക. തല സാവധാനം തറയിൽ മുട്ടിക്കുക. കൈപ്പത്തി മുൻപ് വെക്കുന്നതിന് പകരം കൈപ്പത്തി ഉള്ളിലേക്ക് എടുത്ത് വെക്കുക. തുടർന്ന് കൈകൾ മടക്കി വയറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കൈകൾക്ക് ബലം കൊടുത്തുകൊണ്ട് ഓരോ കാലുകളും പുറകോട്ട് നീട്ടുക. ഉടൽ ഭാഗം മുന്നോട്ട് നിവർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾക്ക് ബലം കൊടുത്തുകൊണ്ട് ശരീരം ലംബമായി ഉയർത്തുക. കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ സാവധാനം നിലത്തുകൊണ്ടുവരിക. ശരീരം താഴ്ത്തി വിശ്രമിക്കുക. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആസനങ്ങൾ ചെയ്യുവാൻ കൃത്യമായ പരിശീലനം നേരിട്ട് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് മയൂരാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? കൈതെറ്റി വീഴാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ കാലുകൾ നീട്ടാതെ പരിശീലിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഇത് അഭ്യസിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ നടന്നവർ, ഹെർണിയ, ഗർഭാശയം തള്ളി പുറത്തു പോകുന്നവർ, ഹൈ BP ഉള്ളവർ എന്നിവ ഈ മയൂരാസനം ചെയ്യാൻ പാടില്ല. എന്താണ് ഗുണം? ദഹന വ്യവസ്ഥ മെച്ചപ്പെടുന്നു. മലബന്ധം, വൃക്കരോഗം, മൂലക്കുരു, അമിതവണ്ണം എന്നിവയ്ക്ക് ഇത് വളരെ ഗുണപ്രദമാണ്. മയൂരാസനം ചെയ്താൽ മരണമില്ല എന്ന പഴഞ്ചൊല്ല് ഈ അവസ്ഥയിൽ നാം ഒരിക്കൽ കൂടി ഓർമ്മിക്കേണ്ടതാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇവയെല്ലാം തന്നെ വിഷരഹിതമാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്.
2: മയൂരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ബിജുജി.
0: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
6: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ടും.
7: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
9: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
10: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൌണ്ട്.
11: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
12: നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു പാട്ടാണ്. ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും കീരവാണിയും ഡോൺ വിൻസെന്റും ചേർന്ന് ആലപിച്ചത്. MD രാജേന്ദ്രന്റേതാണ് വരികൾ. MM കീരവാണിയുടെ ഈണം.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
8: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്.

0: പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയില്ലേ?
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
0: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഇപ്പോൾ ഗാനഭാരം. അനന്തപുരി എഫ് എം ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന സമ്മാന സംഗീതമാണിത്. 2001 മുതൽ 2010 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനഭാരത്തിൽ. ആദ്യം നമുക്ക് കേൾക്കാം എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയ പാട്ട്. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. എസ് രമേശൻ നായരുടെ തോലികയാണ് എം ജി രാധാകൃഷ്ണൻ്റെ ഈണവും.

2002 പുറത്തിറങ്ങിയ ചിത്രമാണ് എന്റെ ഹൃദയത്തിന്റെ ഉടമ. ഈ ചിത്രത്തിനുവേണ്ടി ഒൻവി കുറുപ്പ് വരികൾ എഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന ചിത്രയും ബിജു നാരായൺ പാടിയ പാട്ടാണ് ഗാനവാഹനത്തിൽ അടുത്തതായി.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
1: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റാളേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30.
7: പ്രായോജകർ,
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: മൈജി പ്രൈസ് ചാലഞ്ച്,
1: 29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
10: ഗാനഭാരതിൽ ഇനി മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദും സുജാതയും പാടിയ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

2004 പുറത്തിറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഗാനപഹാരത്തിൽ അടുത്തതായി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണിത്. ബി ആർ പ്രസാദിൻ്റെതാണ് വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ഒരു പാട്ടുകൂടി കേട്ടാലോ നമുക്ക്? ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസും എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണിത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ.

2009-ൽ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ആഗോളക്ഷേമം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അർത്ഥവത്തായതും ക്രിയാത്മകവുമായ ചർച്ചകൾ

ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നതിൽ ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് സോ ജിയായി ന്യൂഡൽഹിയിലെത്തി. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് അവസരങ്ങൾ വിപുലീകരിക്കാനും പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ നാന്തേഡിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിന് ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കി സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 1 നടത്തുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശുചീകരണ ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. സ്വച്ഛത ഹി സേവ മുന്നൊരുക്കത്തിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കോഴിക്കോട്ടെ വിവിധ റെയിൽവേ വികസനാവശ്യങ്ങളും യാത്രാ പ്രശ്നങ്ങളും ഉന്നയിച്ച് എം കെ രാഘവൻ എംപി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവത്തുമായി കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിലെ വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഉറപ്പു നൽകിയതായി എംപി അറിയിച്ചു. സംസ്ഥാനത്ത് പവർകട്ടിന്റെ സമയം നേരത്തെ അറിയുന്ന സംവിധാനം ഇന്ന് ഉച്ചയോടെ നിലവിൽ വന്നേക്കും. ലോഡ് ഷെഡിംഗിൽ ഏകീകൃത സമയക്രമം പാലിക്കാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സംവിധാനം സജ്ജീകരിച്ചത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. ചൈനയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളിനാണ് ഇന്ത്യ തകർത്തത്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: സഞ്ചാരി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ ഹിമാചൽ പ്രദേശിലെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് നിതീഷ് കുമാർ, അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
1: സഞ്ചാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സഞ്ചാരിയുടെ ടീം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലേക്കാണ്. ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അവിടുത്തെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് നിതീഷ് കുമാറാണ്. അദ്ദേഹം സ്പോർട്സ് റിലേറ്റഡ് ഒരു ആപ്പിൽ കണ്ടന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. നമസ്കാരം നിതീഷ്.
2: നമസ്കാരം.
1: അപ്പോ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് പോവാൻ. എങ്ങനെ പോവാം നമുക്ക്?
2: നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പോകാവുന്ന മാർഗം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ആണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക നമ്മൾ ട്രെയിനിൽ തന്നെ പോകണം എന്നാണ്. കാരണം ഓരോ യാത്രയും അതിന്റെ ഒരു കംപ്ലീഷൻ എത്തും. നമ്മൾ ആൾക്കാരായിട്ട് ഇടപെട്ട് അങ്ങനെ പോകുന്ന ഒരു യാത്രയ്ക്കാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കാൻ സാധിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ സമ്പർക്രാന്തി എക്സ്പ്രസ് ഉണ്ട്. രണ്ട് ദിവസത്തെ യാത്രയാണ് ഈ സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നമുക്ക് വേണ്ടി വരുന്നത്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ ബോർഡ് ചെയ്തത്. എനിക്ക് 46 മണിക്കൂറാണ് എടുത്തത്. ഞാൻ തിങ്കളാഴ്ച ട്രെയിനിൽ കയറുന്നു. ബുധനാഴ്ച 9:30 എത്തുന്നത്. 9 സംസ്ഥാനങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. മഡ്ഗാവണ് രത്നഗിരിക്കും ഇടയ്ക്കുള്ള ഒരു റൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ കാലത്ത് നമ്മൾ ഗോവയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്ക്, അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ട്രെയിൻ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ മനുഷ്യരെ കാണാൻ പറ്റും. നമുക്ക് അവരുമായിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു യാത്ര കംപ്ലീറ്റ് ആകുന്നത്. അതെ,
1: ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 2 ദിവസത്തെ
2: യാത്ര അതിമനോഹരമായിരുന്നു. ട്രെയിൻ ആണല്ലോ വൃത്തിക്കുറവ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പേടി പലർക്കും ഉണ്ടാകും. പക്ഷെ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ 4 മണിക്കൂർ ഇടവിട്ട് എല്ലാ കമ്പാർട്ട്മെന്റ്സും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഞാനൊരു സോളോ ട്രാവലറാണ്, ഇങ്ങനെ പോകുവാണെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത്, അങ്ങനെ നമുക്ക് ഓരോരോ സ്ഥലങ്ങളുടെ റെക്കമെൻഡേഷനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒപ്പം യാത്ര ചെയ്ത പലരുമായിട്ടും പങ്കുവെച്ചൊക്കെയാണ് കഴിച്ചത്. അവരും അവരുടെ സംസ്ഥാനത്തെ ഫുഡ് എനിക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യുന്നു എന്നതിനുപരിയായിട്ട് നമുക്ക് കൂടുതൽ മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അങ്ങനെ കുറെ മെമ്മറീസ് നമുക്ക് കിട്ടും.
1: പിന്നിപ്പോ പറഞ്ഞു സോളോ ട്രാവലർ ആണ്. ആദ്യമായിട്ട് സോളോ ട്രിപ്പ് പോകുന്നത് എവിടേക്കാണ് പോയിട്ട്?
2: 10 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സോളോ യാത്ര പോകുന്നത്. അത് അഡ്മിഷൻ സംബന്ധമായിട്ടായിരുന്നു. ഞാൻ ഹൈദരാബാദിലാണ് എന്റെ MA ചെയ്തത്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഹൈദരാബാദിലേക്ക് ആണ് സോളോ യാത്ര ചെയ്യുന്നത്. അതിനുശേഷം അഡ്മിഷൻ കൺഫേം ആകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ

0: അഡ്മിഷൻ യാത്രയെ തന്നെ ഞാൻ ചാർമിനാർ, അതുപോലെ തന്നെ മക്ക മസ്ജിദ്, അങ്ങനെ ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിരുന്നു. പ്ലസ് ടുവിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ വരുന്ന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതിന് മുൻപ് വരെ ഞാൻ ആലപ്പുഴയിലെ സ്കൂളുകളാണ് പഠിച്ചത് മറ്റും. പിന്നെ തിരുവനന്തപുരം ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആ ഒരു ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്തുകൂടാ. അങ്ങനെ ഹൈദരാബാദിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി. പിന്നെ റിമോട്ട് ജോബ് ആണ് ഞാൻ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലിയും യാത്രയും ഏകദേശം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും ട്രെയിനിലിരുന്നൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം എനിക്കറിയാം പല സുഹൃത്തുക്കൾക്കും ഇതുപോലെ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ സ്കെഡ്യൂൾ സ്ക്വീസിൻ ചെയ്യുന്നത്, ഒരു യാത്രയും അതുപോലെ ജോലിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ജോലി നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നു, അപ്പോൾ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു.
1: പിന്നെ നമ്മൾ സാധാരണ യാത്ര പോകുമ്പോഴേ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, എടാ നമ്മൾ പോകുന്നു വാ എന്ന് പറഞ്ഞിട്ട്. ഒറ്റയ്ക്കായിട്ട് പോവാന്ന് ഏതൊരു പോയിന്റിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ?
0: എനിക്ക് ഒരിക്കൽ പോലും ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ കൂട്ടത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്കും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും ഞാൻ കംഫർട്ടബിൾ ആണ്. കൂട്ടുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലിയായി, അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് യാത്രകൾ ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള കുറേ തടസ്സങ്ങൾ വന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സ്ഥലമായിരിക്കും ഇഷ്ടമാവുന്നത്, ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സമയം അവൈലബിൾ ആവാൻ പറ്റുന്ന വരില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ സോളോ യാത്ര ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തു. കാരണം ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും ഒരു സമ്മതം വേണം, പിന്നെ എല്ലാവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ അതെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് വേണം നമ്മൾ ഓരോ യാത്രയും പൂർത്തീകരിക്കാൻ. സോളോ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അതിൽ എന്തൊക്കെയാണോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ആ ബോക്സുകളെല്ലാം നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. മാത്രമല്ല നമ്മൾ പരിചയപ്പെടാത്ത കുറെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നത്, കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആണ് സോളോ യാത്രകൾ. അതുകൊണ്ട് തന്നെ ഞാൻ സോളോ യാത്രകൾ പ്രിഫർ ചെയ്യുന്നു കൂടുതലും.
1: അപ്പോൾ നമുക്കിനി ഒരു നല്ലൊരു പാട്ട് കേട്ടോ?
0: ആയിക്കോട്ടെ.

0: പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അഡ്വഞ്ചറസ് ആണ് സോളോ യാത്രകൾ, അതല്ലെ ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതുപോലെ സോളോ ട്രിപ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് എന്റെ അമ്മയും ആരെങ്കിലും കൂട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടോ?
1: ഇല്ല, പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, അതായത് ചില സ്ഥലങ്ങളുടെ ഒരു ബ്യൂട്ടി നമുക്കൊരു ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടി കാണുമ്പോൾ നമുക്കിങ്ങനെ ആ ഇന്നയാൾ, എന്റെ പല ഫ്രണ്ട്സ് പലരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്, അപ്പൊ അവർ ആരെങ്കിലും ഒരാൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അത് കാണാമല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. യാത്രയ്ക്ക് ശേഷം പലപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിക്കാറുണ്ട്, അവരിങ്ങനെ യാത്രാ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലം കണ്ടു എന്നുള്ളത് പറയുമ്പോൾ അത് അങ്ങനെ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ആ ഒരു സമയത്ത് മാത്രമാണ് മിസ് ചെയ്യാറുള്ളത്. പിന്നെ ഫുൾ ഫിറ്റ്നസ് ഉള്ള സമയത്താണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. ഈ യാത്രയ്ക്ക് ഒരാഴ്ച മുൻപ് മറ്റോ പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും യാത്രകൾ ക്യാൻസൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ ഒരു കാര്യം ഞാൻ ഫോളോ ഔട്ട് ചെയ്യുന്ന എല്ലാവരും ഞാൻ സജസ്റ്റും ചെയ്യുന്നു, കാരണം നമ്മൾ പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു സ്ഥലം പ്രോപ്പറായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം.
0: നമ്മളിപ്പോ ട്രെയിനിൽ കയറി ഏതാണ്ട് 46 മണിക്കൂർ അല്ലേ, അത്രേ എടുത്ത്
1: ചണ്ഡിഗഡിൽ.
0: അപ്പൊ ഇനി നമുക്ക് പോകണ്ടേ അങ്ങോട്ട്?
1: പിന്നെ
0: അപ്പൊ യാത്ര എങ്ങനെയാണെന്ന് പറഞ്ഞു തരും ഞങ്ങൾക്ക്.
1: അപ്പോൾ ചണ്ഡിഗറിൽ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ വീണ്ടും ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് HPTC ഹിമാചൽ പ്രദേശ് ടൂറിസം കോർപ്പറേഷൻ്റെ ബസ്സുകളുണ്ട്. അപ്പോൾ അതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക, കാരണം നിങ്ങൾ HPTCയിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഹാടികളെ, ധർമ്മശാലയിലെ മലകളിൽ ജീവിക്കുന്ന ആളുകളെ പഹാടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ കാണാനും അവരെന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് HPTC ബസ്സാണ് നമ്മളെ സഹായിക്കുക. അതേസമയം അതല്ല, നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് വേണ്ടത് എന്നുള്ളവർക്ക് അവിടുന്ന് തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചണ്ഡിഗർ സെക്ഷൻ 43 നിന്ന് അങ്ങോട്ടേക്കുള്ള ബസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, നേരത്തെ ബുക്ക് ചെയ്യാനും സാധിക്കും. അതല്ല, നമുക്ക് അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ HPTC വെബ്സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം. ഇനി അതല്ല, ഏതെങ്കിലും ആപ്പുകൾ വഴി, ഇപ്പോൾ റെഡ് ബസ് പോലുള്ള ആപ്പുകളിലും ബുക്കിംഗ് ഇൻഫർമേഷനും അതുപോലെ തന്നെ ബസ്സിന്റെ ടൈമിംഗ്സ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്.
0: നമ്മൾ വെബ്സൈറ്റ് ബുക്ക് ചെയ്തു, അതുപോലെ പ്രതീക്ഷ ബസ്സിൽ കയറി. എന്നിട്ട് പിന്നെ അവിടുന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു?
1: അവിടുന്നുള്ള യാത്ര അഡ്വഞ്ചറസ് ആണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കയറ്റം ഇറക്കമൊക്കെ കയറിയിട്ടുള്ള അങ്ങനത്തെ ഒരു യാത്രയാണ്. പ്രത്യേകിച്ച് നമ്മൾ ചണ്ഡിഗർ ബോർഡർ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. നമ്മുടെ ചുറ്റും വിൻഡോ സീറ്റ് തന്നെ എല്ലാവരും എടുക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റും കാണുന്ന പറഞ്ഞാൽ ധൗലധാർ പോലുള്ള മൗണ്ടൻ റേഞ്ചസ് ഒക്കെയാണ്. ധൗലധാർ എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ ഒരു പോർഷനാണ്. അത് പല ആംഗിളിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓബ്സ്ട്രക്ട് ആയി പോകും. ലഡാക്കിലേക്ക് പലരും പോകുന്നത് തന്നെ ഹിമാലയത്തിന്റെ ഒരു പോർഷൻ കാണണം എന്നുള്ള ആശയോടെയാണ്. എന്നാൽ ഈ ധൗലധാറിന്റെ കാഴ്ച നിങ്ങളെ ആരെയും, ഒരു മൗണ്ടൻ ലവറിനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടുന്ന ഒരു കാഴ്ച ആയിരിക്കില്ല നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്.
0: മലനിരകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: നമുക്ക് നീലാകാശം പച്ചക്കളിൽ ചുവന്ന ഭൂമിയിലെ താഴ്വാരം എന്ന പാട്ടായാലോ?
0: തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: നമ്മൾ ഈ സൈഡ് സീറ്റിലിരുന്ന് ഈ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണല്ലോ. ഈ ജോഗ്രഫിക്കൽ ടെറൈൻ എന്ന് പറയുന്നത് വളരെ ടഫാണല്ലോ. ബസ് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും അങ്ങനെ പോകുന്ന ഒരു ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഞാൻ പോയ അന്നാണ് ആക്ച്വലി അവിടെ മൺസൂൺ അറൈവ് ആയത്. ഇപ്പം ഡ്രൈവർ ഇതുപോലെ മുന്നിലേക്ക് പോയാൽ ചിലപ്പം മലയിടിച്ചിലൊക്കെ കാണും, അതുകൊണ്ട് നമുക്കൊന്ന് നിർത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു ധാബയിൽ വണ്ടി നിർത്തുന്നു. അതിനുശേഷം ധർമ്മശാല ഉള്ള ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കുന്നത് പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല, അങ്ങനെ ഒരു ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമാണ് പോയത്. ഒപ്പം അവര് നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി ഇത് രണ്ടും എൻഷുർ ചെയ്തുള്ളൊരു യാത്രയാണ് അവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ പണ്ട് മുതലേ ഇന്ത്യ ഒരു ടൂറിസ്റ്റ് നേഷൻ എന്നുള്ള രീതി നമ്മൾ കാണുന്നത് തന്നെ അങ്ങനെ ഒരു രീതിയാണ്. വെസ്റ്റേണേഴ്സ് വിദേശികളൊക്കെ ഇവിടെ ഇന്ത്യ കാണാൻ വരുമ്പോഴും അവരെല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു ഹോം കമ്മിങ് അവർക്ക് കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. അതേ ഒരു അനുഭവം തന്നെയാണ് നമുക്കും. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെയാണ് വരുന്നത് പറഞ്ഞപ്പോൾ ചിലർ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, കേരളത്തിലെല്ലാം ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ധർമ്മശാലയിലേക്ക് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്.
0: എന്താണെങ്കിലും വളരെ സ്നേഹത്തോടെ സേഫ് ആയിട്ടും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ബസ്സിൽ അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് കണ്ടത് അവിടെ?
1: പിന്നെ അവിടെ കണ്ടത് ഞാൻ ആക്ച്വലി താമസിച്ചെന്ന് പറഞ്ഞ ഒരു ഡോർമെറ്ററിലാണ്. ഈ ഡോർമെറ്ററി കാടിന്റെ അകത്താണ്, ഭാഗ്സിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിന്റെ സെന്ററിലായിട്ടാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് എത്തുന്നത് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും വഴി പറ്റില്ല. ഭാഗ്സിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഒരു 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ അവിടെ എത്തി ആദ്യ കാഴ്ച തന്നെ ആ ഹോം സ്റ്റേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇങ്ങനെ ഒരു കാടിനകത്ത് ആ തണുത്ത വായു, അത്രയും ഒരു ബഹളമില്ല, ഒന്നുമില്ല, ഭയങ്കര സെറൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റ്. മിക്സ്ഡ് ഡോർമെറ്ററീസ് ആണ് വരുന്നത്. എന്റെ ഡോർമിൽ ഞാൻ ഉൾപ്പെടെ 4 പേരായിരുന്നു. ഈ ഡോർമിറ്ററിയുടെ തന്നെ മുകളിൽ ഒരു യോഗ സെന്റർ ഉണ്ട്, അവിടെ ഇരുന്നാണ് ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നത്. അത് നല്ല വ്യൂ ആണ്, നമുക്ക് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൗണ്ടൻ റേഞ്ച് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സൈഡിൽ കൂടെ ഒഴുകുന്ന ഭാഗ്സു വാട്ടർഫോളിന്റെ ഒരു ദൃശ്യവും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ
0: സ്ഥലത്തിന്റെ പേരും അങ്ങനെ തന്നെയല്ലേ?
1: സ്ഥലത്തിന്റെ പേര് ഭാഗ്സു എന്നാണ്. ഭാഗ്സു ആക്ച്വലി സ്ഥലത്തിന്റെ പേരിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം, അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വാട്ടർഫോൾ. ഇത് രണ്ടും ഭാഗ്സു എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്.
0: ആ ഫുഡ് ഐറ്റം കഴിച്ചു നോക്കിയോ?
1: കഴിച്ചു നോക്കി. അതിന് 4 ഫ്ലേവേഴ്സ് ആണുള്ളത്. ഭാഗ്സു കേക്ക് എന്നാണ് അതിന് പറയുന്നത്. കേക്ക് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. ഭാഗ്സു കേക്കിന് ഏകദേശം ഒരു 200 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതൊരു ഷോപ്പുണ്ട്, അവിടെ ഒരു ഭാഗ്സു ഷോപ്പ് എന്ന് ആരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആ ഷോപ്പിൽ നിന്ന് തന്നെ കഴിക്കണം, കാരണം അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ അതല്ലാതുള്ള പല ഷോപ്പുകളും അത് ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. പക്ഷെ ഇതാണ് ഒറിജിനൽ ഷോപ്പ്, ഇവിടെ ചെന്ന് ഇത് കഴിച്ചു നോക്കണം.
0: ആ പേരെങ്ങനെയാ വന്നതെന്ന് അറിയാമോ? ഭാഗ്സു എന്ന് പറഞ്ഞിട്ട്
1: ഭാഗ്സു ആ സ്ഥലത്തിന്റെ പേര് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോട് കൃത്യമായിട്ടുള്ള ഒരു തൃപ്തികരമായ മറുപടി അല്ല തന്നത്.
0: ഇപ്പൊ നമ്മൾ ഭാഗ്സുയിലാണ് സ്റ്റേ ചെയ്തത്, ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്?
1: ഭാഗ്സുയിലെ 2-3 ഡെസ്റ്റിനേഷൻസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. ഒന്നാമത് നമ്മൾ കവർ ചെയ്യേണ്ടത് ഈ ഭാഗ്സു വാട്ടർഫോൾ ആണ്. എഗെയിൻ നമ്മൾ അതൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നതാണ്. ഒരുപാട് ദൂരം ട്രെക്ക് ചെയ്യാൻ പറ്റാത്തവർ, ഞാനൊരു 6 കിലോമീറ്റർ ഒക്കെ ട്രെക്ക് ചെയ്താൽ എന്നെ കൊണ്ടത് പറ്റുമോ എന്നൊക്കെ ആശങ്കയുള്ളവർക്ക് തീർച്ചയായിട്ടും പോകാവുന്ന ഒരു ട്രക്കാണ് ഈ ഭാഗ്സു ഫോൾസിലേക്കുള്ള ട്രക്ക്. അതൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. ആ ഭാഗ്സു വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്കൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന് ഓപ്പോസിറ്റ് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്.

0: ഉണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം നീന്തി അതിനുശേഷം റിഫ്രഷ്ഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ വാട്ടർഫോളിലേക്കുള്ള യാത്ര തുടങ്ങാം. പോകുന്ന വഴിക്ക് നിങ്ങൾ പഹാടികളെ കാണും, അവരുടെ തന്നെ പ്രധാനപ്പെട്ട ലോക്കൽ ആയിട്ടുള്ള ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ്, അത് വലിയ പ്രൈസ് ഒന്നും ആകത്തില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കാരണം അവർ നിങ്ങളിത് വാങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ അവർ വന്ന് ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അവരുടെ ഒരു ആർട്ട് വർക്ക്സ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും.
1: എന്തൊക്കെയാണ് മെയിനായിട്ട് അവരുടെ കയ്യിലുള്ള?
0: അവരുടെ കയ്യിലുള്ള പല കാര്യങ്ങളും, ഒന്ന് ഹാൻഡ് മെയ്ഡ് ടിബറ്റൻ ഫ്ലാഗ്സ് ഉണ്ടാവാറുണ്ട്, പിന്നെ ഹാൻഡ് മെയ്ഡ് ബാഗ്സ് ഉണ്ട്, പിന്നെ ജേർണൽസ് വേണ്ടവർക്ക് അതുണ്ട്, പിന്നെ അതല്ലാതെ കീ ചെയിൻസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, വളകള്, അതുപോലെ തന്നെ പല പഹാടി ആഭരണങ്ങള് ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊന്നും അധികം വിലയാവുന്നില്ല എന്ന് മാത്രമല്ല, അവരോട് നിങ്ങൾ ഒന്ന് മനസ്സുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, ഭയ ആപ് ഖാന ഖായേ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും കഥകളും ഒക്കെ ആയിരിക്കും.
1: അവരെല്ലാം പരമ്പരാഗതമായ ഡ്രസ്സ് അങ്ങനെയാണ്?
0: അതെ അതെ അതെ. ഇവരുടെ ഒരു തൊപ്പിയുണ്ട്, അത് ഞാൻ എന്റെ അച്ഛന് കൊടുക്കാനായിട്ട് ഞാൻ അവിടെ വാങ്ങിയായിരുന്നു. ഈ ഹിമാചലി ക്യാപ് എന്നാണ് അതിന് പറയുന്നത്, അവിടെ ഹിമാചലി ടോപ്പി എന്ന് പറയും.
1: സിനിമകളിലെ പാട്ടുകളിലൊക്കെ ചില
0: കാണിക്കാറുണ്ട്.
1: മുന്നോട്ട് പോകുമ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
0: മുന്നോട്ട് പോകുമ്പോൾ എഗെയിൻ നിങ്ങൾ തളരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട രണ്ടു മൂന്ന് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ലാഫിംഗ് എന്ന് പറഞ്ഞ ഒരു ഹിമാചലി സ്നാക്ക് ഉണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അത് കഴിച്ച് നമ്മുടെ മുഖത്തൊരു ചിരി വരും, കാരണം വലിയ സ്പൈസി അല്ല. ഇപ്പൊ മോമോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ലാഫിംഗ്.
1: എന്താണ് മോമോസ് പോലിരിക്കുന്ന എന്തെങ്കിലാണോ?
0: കാഴ്ചയിൽ മോമോസുമായിട്ട് സാമ്യമില്ല, പക്ഷെ ടേസ്റ്റിൽ മോമോസുമായിട്ട് സാമ്യമുണ്ട്. ഇതിന്റെ തന്നെ സ്റ്റീംഡ് വേർഷനുണ്ട്, ഫ്രൈഡ് വേർഷനുണ്ട്. ഞാൻ സ്റ്റീംഡ് വേർഷനാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിൽ ലാഫിങ്ങിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. വെജ് വേണ്ടവർക്ക് വെജീസ് എല്ലാം ചേർത്തുള്ള ലാഫിംഗ് ഉണ്ട്, ബീഫ് വേണ്ടവർക്ക് അതുണ്ട്, ചിക്കൻ വേണ്ടവർക്ക് അതുണ്ട്.
1: സ്നാക്സ് ആണ്,
0: സ്നാക്സ് ആണ്. സിദ്ദു എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, അതും എഗെയിൻ പഹാടികളാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. നല്ല സ്വാദാണ്. സിദ്ദും ഈ പറഞ്ഞ പോലെ നമ്മുടെ അടയൊക്കെ പോയിരിക്കും, കൊഴുത്ത അട എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഈ സിദ്ദു എന്ന് പറയുന്ന ഐറ്റം കാണാൻ.
1: അതിന്റെ ഫില്ലിംഗ് എന്താ വെക്കുന്നത്?
0: അതിന് മൂന്ന് ഫില്ലിംഗ്സ് ആണുള്ളത്. വെജീസ് ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ഉണ്ട്, പഹാടികൾ ആണല്ലോ ഇവര്, അപ്പം ഈ മലകളിൽ നിന്നുള്ള ഇലകളുണ്ട്, ആ ഇലകളാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേക രുചിയാണ്. ഏകദേശം ഒരു വെജ് കട്ട്ലേറ്റിന് സമാനമായത്, എന്നാൽ മോമോസിനോട് ചേർന്ന് നിൽക്കുക, അങ്ങനത്തെ ഒരു സ്വാദാണ് ഈ ഒരു സിദ്ദു എന്ന് പറയുന്ന ഡിഷിന് ഉള്ളത്. അത് പലരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാറുണ്ട്, ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാറുണ്ട്.
1: വേറെ ഇനി ഏതെങ്കിലും ഡിഷ് ഉണ്ടോ ഈ പോകുന്ന വഴിക്ക്?
0: വേറെ ധർമ്മശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇസ്രേലി കൾച്ചറിന്റെ ഒരു പ്രാധാന്യം ഉണ്ട്. അപ്പോൾ അവിടെ കഫേസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇസ്രേലി ക്യുസീൻസ് ട്രൈ ചെയ്യാം. ഇസ്രേലി ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ഇനി അതല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർക്ക് അതുണ്ട്, ഇനി അതല്ല കുറച്ച് പഞ്ചാബി ഭക്ഷണം വേണമെന്നുള്ളവർക്ക് അവിടെ കാത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ആലു പൊറോട്ടയാണ് അവിടുത്തെ ഒരു മെയിൻ ഡിഷ്. പിന്നെ ഇനി അതൊന്നും അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളവർക്ക് ബ്രെഡ് ഓംലെറ്റ്, ഓംലെറ്റ് തന്നെ പല വേരിയൻസ് ഉണ്ട്, സ്പാനിഷ് ഓംലെറ്റ്, മെക്സിക്കൻ ഓംലെറ്റ്, അങ്ങനെ പല പല വെറൈറ്റീസ് ഓഫ് ഓംലെറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണപ്രേമികളെ സംബന്ധിച്ച് നല്ലൊരു സ്ഥലമാണ്.
1: ഇഷ്ടംപോലെ ഭക്ഷണം ഇങ്ങനെ കഴിച്ച് കൊതിച്ച് ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു പാട്ട് കേട്ടാലോ?
0: നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലെ ദോശപ്പാട്ടായാലോ?
1: ആ തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് കേൾക്കാം.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജുവലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജുവലേഴ്സ് അമരവിള.
9: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
10: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
9: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
12: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
13: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
14: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
15: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
16: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
17: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
18: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
19: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
18: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
19: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
18: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
19: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
18: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
20: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
21: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
22: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
21: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
23: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
20: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ഗ്രാമിന് 14,015 രൂപ, പവന് 1,12,120 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
21: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
22: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
21: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സഞ്ചാരി, തുടർന്ന് കേൾക്കൂ.
1: ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇവിടെ?
2: ഇനിയാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാന കാഴ്ചകളുള്ളത്. അതായത് നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ് ആണ് നമുക്ക് ധർമ്മശാലയിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ധർമ്മകോട്ടാണ്. ധർമ്മകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ഈ ധൗളധാർ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ കുറച്ചും കൂടെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധർമ്മകോട്ട് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഭാഗ്സുവിൽ നമുക്കൊരു 2 കിലോമീറ്റർ കയറ്റമുണ്ട്. ചിലരെ സംബന്ധിച്ച് കയറ്റം എന്നൊക്കെ പറയുമ്പം അയ്യോ കയറണോ ക്ഷീണിക്കില്ലേ എന്നൊക്കെ തോന്നലുണ്ടോ, പക്ഷെ ഒന്നുമില്ല. ആ കാഴ്ചകൾ കണ്ട് നിങ്ങൾ പതിയെ നടക്കുക. സോളോ ട്രാവലർ ആണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഒരു കമ്പാനിയൻ നിങ്ങൾക്ക് പോകുന്ന വഴി കിട്ടും. ഇനി അതല്ല ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈൻ മരങ്ങളെ നോക്കി ഇങ്ങ് പതുക്കെ നടന്നാൽ മതി. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മുകളിലെത്തും. എന്നിട്ട് ആ പൈൻ ഫോറസ്റ്റുകൾക്കുള്ളിലായിട്ട് 2-3 ചെറിയ ചെറിയ മൊണാസ്ട്രീസ് ഉണ്ട്. അവിടെയെല്ലാം നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇനിയും ഞങ്ങൾക്ക് കുറച്ചും കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ട്രിയുണ്ടിലേക്ക് പോകുക. ട്രിയുണ്ട് എന്ന് പറയുന്ന ട്രക്കേഴ്സിൻ്റെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനാണ്. അവിടെ ട്രിയൂൺ ട്രക്കിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ധൗളധാറിൻ്റെ തന്നെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂവും കിട്ടും. അതുപോലെ തന്നെ പോകുന്ന വഴി നമ്മൾ ഒരുപാട് ഹിമാചൽ വില്ലേജസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക.
1: എത്ര കിലോമീറ്റർ ഉണ്ട്
2: ട്രിയൂൺ ട്രക്കിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം? ഒരു 12 കിലോമീറ്റർ ആണ് ഇതുള്ളത്. അതെ. അപ്പോൾ എഗെയിൻ അതൊരു വലിയ ഒരു ട്രക്ക് അല്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് പലരും പ്രിഫർ ചെയ്യുന്നൊരു ട്രക്കിംഗ് ആണ് ഈ ട്രിയൂൺ ട്രക്കിംഗ്. ഇപ്പോൾ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ളവർ ഇങ്ങനെ ഒരു ചെറിയ ട്രക്കിംഗ് തുടങ്ങി നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയിട്ട് നമ്മൾ പോകുന്നത് നല്ലതായിരിക്കും.
1: ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ പോകാൻ പറ്റുമോ?
2: ഏജ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നവർക്ക് ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ട്രിയൂണ്ട് വരെ പോകരുത്. ഉയരത്തിലേക്ക് പോകും തോറും നമ്മുടെ ശ്വാസം എടുക്കാനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ട്രിയൂണ്ടിലേക്ക് പോകാതെ ട്രിയൂണ്ടിന് മുൻപായിട്ട് ഒരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്യുക. നദി എന്ന് പറഞ്ഞിട്ട് വില്ലേജ് നിങ്ങൾ എത്തും. നദിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻ ധൗളധാറിൻ്റെ നല്ല വ്യൂ കിട്ടും. അതുമാത്രമല്ല ഈ നദി എന്ന് പറയുന്ന വില്ലേജ് തന്നെ നമുക്ക് എക്സ്പ്ലോറേറ്ററി വർത്തിയാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൾക്കാർ പ്രോപ്പറായിട്ടുള്ള ഹിമാചൽ ഗ്രാമം, പഴയ വീടുകൾ, അതുപോലെ തന്നെ പരമ്പരാഗത ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ പരമ്പരാഗത ഭക്ഷണം, ഒപ്പം അവിടെ ഒരുപാട് ചെറിയ ചെറിയ മൊണാസ്ട്രീസ്, അമ്പലങ്ങൾ, അതുപോലെ തന്നെ യോഗ സെൻറ്റേഴ്സ് ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല നദി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബൈനോക്കുലറുമായിട്ട് നിങ്ങളെ കാത്ത് ഒരുപാട് ആളുകളുണ്ട്. ബൈനോക്കുലർ ടെലസ്കോപ്പ്, ഇതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിയൂണ്ടിൻ്റെയൊക്കെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറും 20 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയ ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് നദിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും.
1: അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവർ പ്രിഫറബ്ലി ഇവിടെ നിൽക്കാൻ അല്ലേ, പറ്റുന്നവർ കുറച്ചുകൂടെ പോവാം,
2: കുറച്ചുകൂടെ പോവാം.
1: പിന്നെ ഇനി ആ ഒരു പോയിന്റിലെത്തുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ?
2: ആ പോയിന്റിലെത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഹിമാലയത്തിന്റെ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ, അത് ഹിമാലയം മുഴുവനായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എത്ര എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാകുന്നത്, ഏകദേശം അതേ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഇവിടെ ഉണ്ടാകും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സൂര്യൻ ഈ ഹിമാലയത്തിനെ മറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കയറുമ്പം കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെ മനസ്സിലിട്ട് കുഴപ്പിക്കും. അതിനുശേഷം നമ്മളിത് കാണുമ്പം പല വ്യൂ പല ആംഗിളിൽ നമുക്ക് ഇതിനെ ഒന്ന് കാണാനായിട്ട് നമുക്ക് തോന്നും. നമ്മളീ പോകുന്ന വഴി നമ്മൾ ഇത് കാണുന്നുണ്ട്, ഈ ധൗളധാറിൻ്റെ ഒരു പോർഷൻ നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കൊരു അതൊരു പ്രത്യേക ഒരു സുഖമാണ്. നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ അതൊരു അത് നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാനാവില്ല.
1: പോയി തന്നെ കാണാം.
2: അതെ അതെ, ഉറപ്പായിട്ടും.
1: ഇനി നമ്മുടെ ഈ ട്രക്കിംഗ് പോയിന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഇനി എവിടേക്കാണ് നമ്മുടെ യാത്ര?
2: ഇനി ഇതിന് ശേഷം നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു, ഇനി നിങ്ങൾ കുറച്ച് വിശ്രമിക്കേണ്ട, കുറച്ച് ലേറ്റ് ബാക്ക് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കഫേകൾ എക്സ്പ്ലോർ ചെയ്യണം. കഫേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് മക്ലിയോഡ്ഗഞ്ച് ആണ്. ഈ ധർമ്മശാല തന്നെ അപ്പർ ധർമ്മശാലയുണ്ട്, ലോവർ ധർമ്മശാലയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മക്ലിയോഡ്ഗഞ്ചിൽ പോവുക. അവിടുത്തെ കഫേസ് പ്രധാനമായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒരു ജർമ്മൻ ബേക്കറി ഉണ്ട് അവിടെ, ഓൾഡ് ജർമ്മൻ ബേക്കറി. ഒരു 150 വർഷമായിട്ട് അവിടെ ഈ കഫേ കം ബേക്കറി ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ജർമ്മൻ ഡിഷസ്, അതുപോലെ തന്നെ പല പല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഒപ്പം നല്ല ആംബിയൻസും ആണ്. നിങ്ങൾ അവിടെ പോവുക, നിങ്ങൾക്ക് അവിടെ നിന്ന് പുതിയ സുഹൃത്തുക്കളെ കിട്ടും, ഒപ്പം നല്ല രുചിയുള്ള ഭക്ഷണവും കിട്ടും. അതിനുശേഷം ഈ ധർമ്മശാല യാത്രയെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന 2 ഡെസ്റ്റിനേഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
1: ഏതൊക്കെയാണത്?
2: ഒന്ന് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. കാരണം ഇപ്പം കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ധർമ്മശാല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. അത് ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല, എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ്. കാരണം നിങ്ങൾ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 30 രൂപ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് എഗെയിൻ ഈ ധൗളധാറിൻ്റെ കുറച്ചും കൂടെ ഒരു വിശാലമായിട്ടൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ധർമ്മശാലയിൽ പോകുന്ന എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് പറയുന്ന ഒന്നാണ് ധർമ്മശാല സ്റ്റേഡിയം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ധർമ്മശാല ടെമ്പിളാണ്. എന്നെ സംബന്ധിച്ചോളം ധർമ്മശാലയിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ധർമ്മശാല ടെമ്പിൾ. അതൊരു മൊണാസ്ട്രിയാണ്.
1: അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
2: തീർച്ചയായിട്ടും. നമുക്ക് യോധ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്.
1: നല്ലൊരു പാട്ട്.
2: ഓക്കെ.

0: ഈ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അമ്പലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറയാൻ വന്നത് അല്ലേ.
1: അതെ.
0: ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
1: അപ്പോൾ ധർമ്മശാലയിലേക്ക് വീണ്ടും ഞാൻ ഈ യാത്രകളെല്ലാം കൂടുതലും കാൽനട യാത്രയായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു പോകാനുള്ള ഒരു യാത്രയ്ക്ക് മാത്രമാണ് ഞാൻ ഒരു വാഹനം ഉപയോഗിച്ചത്, ഒരു ബസ് ഉപയോഗിച്ചത്. അല്ലാതെ മുഴുവൻ കാൽനട യാത്രയായിരുന്നു,
0: ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്,
1: എല്ലാം കാൽനടയായിരുന്നു.
0: ഈ പറഞ്ഞ മെയിൻ മൂന്ന് സ്ഥലങ്ങളിലെ,
1: അതെ,
0: അതെല്ലാം എത്ര കിലോമീറ്റേഴ്സ് ഡിഫറൻസ്?
1: ഇതെല്ലാം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകാൻ പ്രശ്നമില്ല, നമുക്ക്
0: സേഫ്
1: തീർച്ചയായും
0: ആണോ?
1: ഫുൾ കംപ്ലീറ്റ്ലി സേഫ് ആണ്. കാരണം അവിടെ ഏത് സമയത്താണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കാണാം. രാത്രി 12 മണിക്ക് നമ്മൾ ഇറങ്ങിയാലും കാണാം, രാവിലെ 5 മണിക്ക് ഇറങ്ങിയാലും കാണാം. എപ്പോഴും ആളുകളുള്ള ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്.
0: ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ആളുകൾ എല്ലാവരും
1: തീർച്ചയായിട്ടും
0: യാത്ര ചെയ്യും.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ആരും ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും,
1: അതെ,
0: ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും ജെൻഡർ നോക്കാതെ എല്ലാവർക്കും പോകാവുന്ന
1: പോകാൻ പറ്റുന്ന
0: സ്ഥലമാണ്.
1: ഒരു സ്ഥലമാണ്.
0: പറഞ്ഞു കാൽനടയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു.
1: അതെ.
0: അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ വന്ന്
1: അതെ
0: നിൽക്കുന്നത്
1: അതെ
0: അല്ലേ.
1: അതെ. നമ്മൾ ധർമ്മശാല ടെമ്പിളിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട 2-3 സ്ഥലങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ധർമ്മശാലയിലേക്ക് പോകുന്ന വഴി ഒരു ടിബറ്റൻ മ്യൂസിയം ഉണ്ട്. നമ്മളിപ്പോൾ ആ ടിബറ്റൻ മ്യൂസിയത്തിൽ കയറുക, ഒപ്പം ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് ഉണ്ട്.
0: ടിബറ്റൻ മ്യൂസിയത്തിൽ മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്?
1: ടിബറ്റൻ മ്യൂസിയത്തിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടിബറ്റൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വസ്തുക്കളുണ്ട്, പിന്നെ അവരുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല പല ചിത്രങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും.
0: അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് എന്താണ് നിതീഷിന്?
1: എനിക്ക് ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റാണ് എനിക്ക് മ്യൂസിയത്തെക്കാളും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. കാരണം ടിബറ്റൻ മ്യൂസിയം നേരത്തെ പോയിട്ടുള്ള മ്യൂസിയങ്ങളെ വെച്ച് നോക്കി, ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗിലെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടിബറ്റൻ മ്യൂസിയം ഈസ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. കാരണം നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, കൾച്ചറലി വാസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ടിബറ്റ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി നമുക്ക് ഇനിയും

0: നന്നാക്കി എടുക്കാം. പക്ഷേ ടിബറ്റൻ റിഫ്യൂജി മാർക്കറ്റ് അങ്ങനത്തെ ഒരു തോന്നലും നമുക്ക് വരുത്താത്ത ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് ടിബറ്റിലാണോ എന്ന് തോന്നിപ്പോകും. ടിബറ്റൻസ് അവരുടെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ, അതുപോലെ തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ, ഇതെല്ലാം നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും കുറഞ്ഞ വിലയ്ക്ക്. ഒപ്പം നമ്മൾ അവരുമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ സ്റ്റോറീസ് നമ്മളോട് പറയും. ഇപ്പം ഞാൻ അവിടെ മീറ്റ് ചെയ്ത രണ്ട് മൂന്ന് പേര്, അവർ പലരും അവരുടെ ഒരു മൂന്ന് തലമുറയ്ക്ക് മുമ്പ് ഇവിടെ ധർമ്മശാലയിൽ എത്തിയവരാണ്. അപ്പോൾ അവർ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്തു വരുന്നവരാണ്. അപ്പോൾ അവരുടെ സ്റ്റോറീസൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ധർമ്മശാല ടെമ്പിൾ വിസിറ്റ് പൂർണ്ണമാകുന്നത്. കാരണം ധർമ്മശാലയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഒപ്പം ആ ഒരു ഹിസ്റ്ററി എന്താണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരിലൂടെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കതൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്.
1: ആ ഹിസ്റ്ററി ചുരുക്കി നമുക്കൊന്ന് പറഞ്ഞു തരാമോ?
0: പറയാം. പ്രധാനമായിട്ടും ഇവർ ടിബറ്റൻ റെഫ്യൂജീസ് ആണ്. ടിബറ്റിൽ നിന്ന് ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മശാലയ്ക്ക് കുടിയേറി വന്നവരാണ് ഇവർ ഭൂരിഭാഗവും. അപ്പോൾ ഇവർക്ക് ഇന്ത്യ ഒരു അഭയസ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. ഒപ്പം ബുദ്ധമതത്തിൻ്റെ, ഇപ്പം നിലവിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധമതത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്ലേസ് ഓഫ് വർഷിപ്പ് ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നാണ് ധർമ്മശാല. അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിൽപ്പെട്ട ഒരുപാട് പേര്, പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളുകൾ ഒക്കെ ഇവിടെ ധർമ്മശാല വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയാണ് ദലൈലാമ താമസിക്കുന്നത്. അപ്പോൾ ദലൈലാമയുടെ വാസസ്ഥലമാണ്. ഒപ്പം നിങ്ങൾ ധർമ്മശാല ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങൾ, ഇപ്പോൾ വീൽസ് എന്ന് പറഞ്ഞിട്ടൊന്ന്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയറാണ് വീൽസ്. അതായത് ലക്കിൻ്റെ ഒരു സിമ്പലായിട്ട് ഇപ്പം നിലവിൽ വീൽസിനെ നമ്മൾ കാണാറുണ്ട്, ടിബറ്റൻ വീൽസ്. അപ്പം നമ്മൾ ആ വീൽസ് നമുക്കൊന്ന് സ്പർശിക്കാൻ സാധിക്കുന്നത് ഇവിടെ ചെന്ന് കഴിഞ്ഞാലാണ്. ഒപ്പം നമ്മൾ ഈ ധർമ്മശാല ടെമ്പിളിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമുക്ക് ഈ ഒരു കേബിൾ കാർ, അവിടുത്തെ ഒരു പുതിയതായിട്ടൊരു 4 വർഷം മറ്റേ ആയിട്ടുള്ളൂ കേബിൾ കാർ തുടങ്ങിയിട്ട്. അപ്പോൾ കേബിൾ കാർ വഴി നിങ്ങൾക്ക് ഒരു ഹോൾ വ്യൂ, ധർമ്മശാലയുടെയും ധർമ്മകോട്ടിൻ്റെ ഒരു ഹോൾ വ്യൂ കിട്ടണമെന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാറിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അതിന് 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്.
1: സാധാരണ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും കുറവാണ്. മാത്രമല്ല നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാറിൽ നമ്മൾ ധർമ്മശാലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രയും ആക്ച്വലി ഈസനാവുകയാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് യാത്രാ ക്ഷീണവും നമ്മുടെ കുറയാനും ഹെൽപ്ഫുൾ ആവും. ഒപ്പം നമുക്ക് നല്ല കാഴ്ചകളും, തീർച്ചയായിട്ടും വ്യൂ ഫ്രം ദ ടോപ്പ് എന്ന് പറയുന്നത് വളരെ രസമാണ്.
1: അമ്പലത്തിൽ പോയത് ഏത് സമയത്ത്?
0: ഞാൻ അമ്പലത്തിൽ പോയത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നമുക്ക് ധർമ്മശാല ടെമ്പിൾ ഓപ്പൺ ആണ്. ഞാൻ എന്റെ ജോലി കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വിസിറ്റ് ചെയ്ത്. പക്ഷേ ഏത് സമയം വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം.
1: ഒരു സംഗീതം ഉണ്ടല്ലോ, ഒരു പ്രത്യേക, അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം
0: ഉണ്ടായി. മാത്രമല്ല അവിടെ ബുദ്ധിസ്റ്റ് മോങ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ധർമ്മശാല മെയിൻ ടെമ്പിളിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മൗനമാണ്, സംസാരിക്കില്ല. സംസാരത്തിന് അവർ എന്റർടൈൻ ചെയ്യുന്നില്ല, മറിച്ച് ശാന്തരായിട്ട് ഇവിടെ ഇരിക്കൂ, നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ സെൻസേഷൻ നമുക്ക് കിട്ടും. അതായത് കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് പലരും ഒരു മെഡിറ്റേറ്റീവ് സ്പോട്ടായിട്ട് കാണുന്നത് കന്യാകുമാരി വിവേകാനന്ദപ്പാറയാണ്. അപ്പോൾ ഏകദേശം വിവേകാനന്ദപ്പാറയിലേക്ക് പോകുന്നതിന് സമാനമായിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ധർമ്മശാല ടെമ്പിളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
1: അപ്പൊ നമ്മള് അമ്പലം കണ്ടു, അകത്ത് കയറി ഇരുന്നു, സമാധാനം കൈവരിച്ചു. ഇനി തിരിച്ചു പോയാലോ?
0: തിരിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് രണ്ട് വഴിയാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും HPTC ബസ് കയറി വീണ്ടും നിങ്ങൾക്ക് ചണ്ഡീഗറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ സമ്പർക്രാന്തി എക്സ്പ്രസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല വന്നത്, ഞാൻ ഡൽഹിയിലേക്ക് പോവാണ് ചെയ്തത്. ഞാനിപ്പോൾ HPTC ബസ് എടുത്ത് നേരെ ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിസാമുദ്ദീനിൽ നിന്ന് രാജധാനി എക്സ്പ്രസ്, കാരണം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാജധാനി എക്സ്പ്രസ്സും കൂടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കരുതി അങ്ങനെ രാജധാനിയിലാണ് തിരിച്ചു വന്നത്. അതെ അതെ, സമയം ലാഭിക്കാൻ സാധിക്കും. അതായത് 38 മണിക്കൂർ കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നാണ് രാജധാനി സ്റ്റാർട്ട് ചെയ്തത്. ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് ആലപ്പുഴ വരെ 38 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. സമയനിഷ്ഠത പാലിക്കുന്ന ഒരു ട്രെയിനാണ്.
1: വളരെ സമാധാനത്തോടെ സ്ഥലത്ത് പോയി ഇരുന്ന്, ഈ തിരക്കുകളിൽ നിന്ന് മാറി ഇരുന്ന് സമാധാനം കൈവരിച്ച് തിരിച്ചു വന്നൊരു യാത്രയാണ് എനിക്ക് തോന്നുന്നത് ധർമ്മശാലയിലേക്ക് പോയത്. അപ്പോ ഇന്ന് സഞ്ചാരിയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ധർമ്മശാല, അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞത് നിതീഷ് കുമാറാണ്. താങ്ക് യു സോ മച്ച്. അവിടെ പോയി വന്ന ഒരു പ്രതീതി എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ളവരും അല്ലെങ്കിൽ പല പല വ്യാകുലതകൾ കാരണം ഈ യാത്രകൾ മാറ്റി വെക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് നിതീഷ്. തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ പോകണമെന്നും എവിടെ പോകണമെന്നും എന്ത് കഴിക്കണമെന്നും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. താങ്ക് യു സോ മച്ച്.
2: ഹിമാചൽ പ്രദേശിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് നിതീഷ് കുമാർ. ടീം സഞ്ചാരി: മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി
1: ₹699 സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച്.

0: ഷോക്ക് എടുക്കൂലേ.
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി. ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
4: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
5: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
7: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
8: 60,000 മുതൽ 99,999 വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
9: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
10: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം നമുക്ക്. ആദ്യം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രവും ജോൺസനും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രനഗർ ഹവേലിയും ഡാമണ്ടിയും സന്ദർശിക്കും. സിൽവാസയിലെ ഡോക്ടർ IPJ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. FICCI, CII, അസോച്ചം എന്നീ വാണിജ്യ സംഘടനകളുമായി സഹകരിച്ച് ബ്രിക്സ് ബിസിനസ് കൌൺസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7ാം പതിപ്പ് ഇന്ന് മുംബൈയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി എന്നിവർ ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാത്രിയിൽ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും AC ഫാൻ ഉപയോഗം കൂടിയതും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായെന്നും മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സൂക്ഷിച്ചുവെച്ച് ഉപയോഗിക്കുന്ന പദ്ധതി മൈലാട്ടിയിലും മുള്ളേരിയിലും ശ്രീകണ്ഠപുരത്തും പോത്തൻകോടും അരീക്കോടും പുരോഗമിക്കുകയാണെന്നും മന്ത്രി സണ്ണി ജോസഫ്. ബ്രഹ്മപുരത്ത് 500 മെഗാവാട്ട് ബസ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് അഗളിയിൽ മന്ത്രി N. ശാംസുദ്ദീൻ അല്പസമയത്തിനകം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 108.77 US ഡോളറിലെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പണപ്പെരുപ്പം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1920 താഴ്ന്ന് 112,120 രൂപയായി. 14,015 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം കടൽക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന ബിജു തലമുറ, സംഗീതം എ ടി ഉമ്മർ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
4: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
3: മൈ ജി പ്രൈസ് ചാലഞ്ച്
4: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
5: ഇനി ശ്രദ്ധ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഭരദ്വാജ്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു. അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ഇനി നമുക്ക് പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മേഘം മൽഗാർ, രചന ONV കുറുപ്പ്, സംഗീതം രമേശ് നാരായണൻ.

0: ഫാം ടു സിറ്റി.
1: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
0: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
2: ഇനി നമുക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും എം ശൈലജയും പാടിയത്. രചന മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
3: എന്താ സംശയം? അത് മൈജിയിൽ അല്ലേ?
2: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
3: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: 90 ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി 90s ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി 90 ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
5: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ബെല്ലിരാജും ദീപാ മറിയവും ചേർന്ന് പാടിയ ഗാനമാണ് ചിത്രം സുബ്രഹ്മണ്യപുരം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
1: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
3: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
4: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: തിരിയപ്പൂക്കളിൽ ഇനി കേൾക്കാം സ്വാമി എന്ന ചിത്രത്തിലെ ഗാനം.

0: കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: തിരിയപ്പുകളിൽ ഇനി കേൾക്കാം മിൻസാര കനവ് എന്ന ചിത്രത്തിലെ ഗാനം, സുജാതയും വാസുദേവനും പാടിയത്.

0: ഇക്കാലത്തോടെ തിരയിപ്പുകൾ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം എന്നിവ ചർച്ചാ വിഷയങ്ങളാകും. സാമ്പത്തിക കരുത്തിനെ ജനങ്ങൾക്ക് തൊഴിലും സമ്പത്തും സമൃദ്ധിയും നൽകുന്ന നേട്ടങ്ങളാക്കി മാറ്റാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ബ്രിക്സ് രാജ്യങ്ങളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച ചരിത്ര നേട്ടം കൈവരിച്ച് ദക്ഷിണ റെയിൽവേ. ഈ മേഖലയിലെ അവസാനത്തെ 71 കിലോമീറ്റർ വരുന്ന പട്ടുക്കോട്ടൈ കാരിക്കുടി പാതയിലെ വൈദ്യുതീകരണം വിജയകരമായി പൂർത്തീകരിച്ചാണ് നേട്ടം കൈവരിച്ചത്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിന് കൂടെ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി അട്ടപ്പാടി അഗളിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായവർക്ക് പട്ടയം നൽകുന്ന പട്ടയമേളയ്ക്ക് തൃശൂർ കെ കരുണാകരൻ സ്മാരക ടൌൺ ഹാളിൽ തുടക്കമായി. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നലെ വൈദ്യുതി ഉപയോഗം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് KSEB. പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ലഭ്യതയിൽ 700 മുതൽ 900 മെഗാവാട്ടിന്റെ കുറവുണ്ടായെന്നും KSEB അറിയിച്ചു. ഇടുക്കി സത്രം എയർസ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്നാണ് നടപടി. എറണാകുളം കുമ്പളം ടോളിലെ ഓട്ടോമീറ്റർ ബാരിയർ നശിപ്പിച്ച സ്വകാര്യ ബസ് പിടിച്ചെടുത്തു. ബസ് ക്ലീനറായ പ്രതി കൊടുങ്ങല്ലൂർ സ്വദേശി അനുരാജ് ഒളിവിലാണ്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 1 മണിക്ക്.

ഇപ്പോൾ നവമാധുരി. സുമതി വളവ് എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരനും സാധികയും പാടിയ ഗാനമാണ് ആദ്യം. ഈ ഗാനത്തിന്റെ രചന ദിൻനാഥ് പുത്തഞ്ചേരി, സംഗീതം രഞ്ജിൻ രാജ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഇനി നിത്യ മാമൻ പാടിയ ഗാനമാണ് ചിത്രം എ ഒ ടി. രചന അരുൺ ആലാട്ട്, സംഗീതം ജി വി പ്രകാശ്.

0: ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. പാടിയത് മൃദുല വാര്യർ, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം സജിൻ ബാലു.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: നജീം അർഷാദ് പാടിയത് ചിത്രം ഫ്രൈഡേ ട്രിപ്പ്. രചന എസ് ചന്ദ്ര, സംഗീതം റെജിമോൻ.

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
1: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷ വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: ലവ് FM. ഈ ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനമാണ് ഇനി. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: സന്തോഷ് വർമ്മ രചിച്ച്, ശങ്കർ ശർമ്മ സംഗീതം നൽകി, മധു ബാലകൃഷ്ണൻ പാടിയത്, ചിത്രം ജയ് ഗണേശ്.

99 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: ലോക ചാപ്റ്റർ ഫസ്റ്റ് ചന്ദ്ര എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ബെന്നി ദയാൽ, പ്രണവം ശശി എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന വിനായ ശശികുമാർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: വിജയ് യേശുദാസ് പാടിയത്, ചിത്രം കിങ് ഫിഷ്. രചന ദീപക് വിജയൻ, സംഗീതം രതീഷ് വേഗ.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു.
1: അങ്ങനെ അവിക്വിലി ഭാരതത്തിലും എത്തി. രോഗികൾക്കും ഡോക്ടർമാർക്കും ഒരുപാട് സന്തോഷമുള്ള ആശ്വാസം പകരുന്ന വാർത്തയാണിത്. അവിക്വിലി എന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ഇൻസുലിന്റെ നാമധേയമാണ്. അതിലടങ്ങിയിരിക്കുന്ന മരുന്നിന്റെ പേര് ഐക്കോഡെക്. വളരെ സന്തോഷമുള്ള മറ്റൊരു വാർത്ത, ഇത് അമേരിക്കൻ ഐക്യനാടുകളിൽ അപ്രൂവൽ ലഭിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഭാരതത്തിലും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് അവിക്വിലി? അവിക്വിലി എന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന ബേസൽ ഇൻസുലിൻ, അതായത് ദിവസവും ഒരു പ്രാവശ്യം എടുക്കുന്ന ലാൻഡസ് അല്ലെങ്കിൽ ഗ്ലാർജിൻ, ടൊജുവോ, ട്രസിബ, ബേസഗ്ലാർ, ബേസുലോഗ്, ഇത്തരം ഏകദേശം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിന് പകരമായിട്ട് 7 ദിവസങ്ങൾ വരെ പ്രവർത്തന ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻസുലിൻ, അതാണ് ഐക്കോഡെക്ക്. ഐക്കോഡെക്ക് വാസ്തവത്തിൽ വളരെ നന്നായി പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ്ലി ടെസ്റ്റഡ് ആൻഡ് റിസർച്ച്ഡ് മോളിക്യൂൾ ആണ്. ഇത് U700 ഇൻസുലിനാണ്, അതായത് കോൺസെൻട്രേറ്റഡ് ഇൻസുലിനാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു രോഗി എടുക്കുന്നത് 10 യൂണിറ്റ്

ബേസൽ ഇൻസുലിൻ ആണെന്ന് സങ്കല്പിക്കുക. അത് 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 × 770 യൂണിറ്റ്സ്. അപ്പൊ അതിന് സമാനമായിട്ട് അവിക്കുലിയാണ് നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ 70 യൂണിറ്റ് ഇൻസുലിൻ ആണ് എടുക്കുന്നത്. 20 യൂണിറ്റ് ഒരു ദിവസം എടുക്കുന്ന ആൾക്കാണെങ്കിൽ 140 യൂണിറ്റ് ഇൻസുലിൻ ആണ് ആഴ്ചയിൽ ഒരിക്കലെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു സംശയം തോന്നും, ഓ അത്ര കൂടുതൽ ഇൻസുലിൻ ഒരുമിച്ചെടുക്കാവോ എന്നത്. എടുക്കാം. ഇത് ക്ലിനിക്കൽ ട്രയലിലൂടെയും മറ്റും പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ഇൻസുലിൻ ആണ്. അങ്ങനെ ദീർഘനേരം പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ചെടുക്കാവുന്നത്. പക്ഷെ ഒരുമിച്ച് നമ്മൾ ദിവസം 10 യൂണിറ്റിന് വരെ 70 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാലും യൂണിറ്റ് കൂടുതൽ ഉള്ളിലേക്ക് കടക്കും എന്നതല്ലാതെ വോളിയം, ഇൻസുലിന്റെ അളവ് ഒരു ദിവസത്തേന് സമാനമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് ഒരിക്കലും അത് അനുഭവപ്പെടില്ല. പക്ഷേ ഇൻസുലിൻ പേനിയിൽ ചില പ്രത്യേകതകളുണ്ട്, സൂക്ഷിക്കണം. കാരണം നമ്മൾ ഒരു ക്ലിക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു യൂണിറ്റ് ഇൻസുലിനാണ്. അപ്പൊ 2 ക്ലിക്ക് എന്ന് പറയുന്ന 2 യൂണിറ്റ് ഇൻസുലിനാണ്. പക്ഷെ അവിക്കുലിയുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. ഇത് U700 ഇൻസുലിനാണ്. ഒരു ക്ലിക്കിൽ ഉള്ളിലേക്ക് പോകുന്ന 10 യൂണിറ്റ് ആണ്. അത് പേനിയിൽ തന്നെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുകയില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസൽ ഇൻസുലിൻ ഇതിന് മുൻപ് ദിവസം ഒരു നേരം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബേസൽ ബോണസ് ഇൻസുലിൻ, മറ്റ് ഇൻസുലിനുകൾക്കൊപ്പം ഒരു നേരമുള്ള ബേസൽ കൂടി എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇതെടുക്കാവുന്നതാണ്. അതായത് അനലോഗ് ബേസൽ ഇൻസുലിൻസിന് പകരമായിട്ടാണ് ഒരാഴ്ചയിൽ ഒരിക്കൽ എടുക്കാവുന്ന ഈ ഇൻസുലിൻ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം എന്നത് മറ്റേതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും. ഒരു രോഗി ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ GLP-1 ബേസ്ഡ് തെറാപ്പി, സെമാഗ്ലൂട്ടൈഡ്, ടെസിപെറ്റൈഡ്, ട്രിബൽസസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്ലൂക്കോസ് കൂടുതലാണ്, പ്രമേഹ നിയന്ത്രണ വിധേയമല്ല, ഇൻസുലിൻ തുടങ്ങണം എന്ന് ഡോക്ടർ പറയണം. ആ ഇൻസുലിൻ തുടങ്ങുന്ന വേളയിൽ അവിക്കുലിയാകാം. അതിന്റെ ഗുണം ഏറെയാണ്. എല്ലാ ദിവസവും ഇഞ്ചക്ഷൻസ് എടുക്കാത്തത് കൊണ്ട് ഇൻസുലിൻ പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് രോഗികൾക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം ഇൻസുലിൻ എടുക്കാനായിട്ട് ഡോക്ടർ അഭിപ്രായപ്പെടുമ്പോൾ പല രോഗികളും അത് മാറ്റിവെക്കും. പിന്നീട് ആയിക്കൂടെ, 3 മാസം കഴിഞ്ഞ് വരാം, 6 മാസം കഴിഞ്ഞ് വരാം. നമ്മളുടെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാരതത്തിൽ ഒരാൾക്ക് ഇൻസുലിൻ വേണ്ടി വന്നാലും അത് തുടങ്ങുന്നത് ശരാശരി 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നതാണ്. അപ്പൊ അതിന്റെ ഫലം എന്താണ്? ചികിത്സയിൽ ഇരിക്കുന്ന പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പോലും ഏകദേശം 90 മുതൽ 95% രോഗികൾക്കും അനുബന്ധ രോഗങ്ങൾ വൃക്കയിലും ഹൃദയത്തിലും നാഡീവ്യൂഹത്തിലും കണ്ണിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനവധി അതീവ ഗുരുതരമായ അനുബന്ധ രോഗങ്ങൾ. അപ്പൊ അത് തടയുവാനും ഈ കൺവീനിയന്റും കംഫർട്ടബിളായ ഇൻസുലിന്റെ വരവിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങൾ ഡോക്ടർമാർക്കൊരു പ്രതീക്ഷയുള്ളത്. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യം പലർക്കും കാണും, ഈ ഇൻസുലിൻ ആഴ്ചയിലൊരിക്കലല്ലേ എടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക, ഇത് എല്ലാ ഞായറാഴ്ചയുമാണ് ഇൻസുലിൻ എടുക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഞായറാഴ്ച അങ്ങ് മറന്നുപോയി, എന്ത് ചെയ്യും? പേടിക്കണ്ട, നമ്മൾ ഓർക്കുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച എടുത്താൽ മതി. അല്ല, മറന്നുപോയിട്ടുണ്ടെങ്കിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ എടുക്കാം. അത് 3-day മിനിമം റൂൾ എന്നാണ് പറയുന്നത്. അവിക്കുലി നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാം, പക്ഷെ അത് ഞായറാഴ്ചക്ക് വരെ നമ്മൾ വ്യാഴാഴ്ചയാണ് എടുക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് എടുക്കുന്നത് വ്യാഴാഴ്ചകളിലാകണം. അപ്പൊ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എടുത്തതുപോലെ ഞായറാഴ്ച തന്നെ തുടരുവാൻ സാധിക്കും. പക്ഷേ വൈകിപ്പോവുകയാണ് എങ്കിൽ, അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മറ്റുമാണ് പിന്നീട് എടുക്കുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പുതിയതായിട്ട് എടുത്ത ആ ദിവസമായിരിക്കണം പിന്നീടുള്ള ആഴ്ചകളിലും എടുക്കാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആഴ്ചയിൽ ഒരിക്കലുള്ള GLP ബേസ്ഡ് തെറാപ്പീസ് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന ഒരുപാട് രോഗികൾ കാണും. അപ്പൊ നമുക്ക് അത് രണ്ടും ഒരു ദിവസം തന്നെ എടുക്കുന്നത് സ്വാഭാവികമായിട്ട് സൗകര്യമായിരിക്കും. പക്ഷെ അങ്ങനെ സാധിക്കാതെ പോവുകയാണെങ്കിൽ അതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത് നമുക്ക് ഒരെണ്ണം ഞായറാഴ്ച എടുക്കാം, അല്ലെങ്കിൽ മറ്റൊന്ന് വ്യാഴാഴ്ച എടുക്കാം. പിന്നെ മറ്റൊന്ന്, നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ ഡോസ് കുറയ്ക്കേണ്ടതും കൂട്ടേണ്ടതും? നമുക്ക് ഗ്ലൂക്കോമീറ്ററിൽ ഗ്ലൂക്കോസ് പരിശോധിക്കാം. ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫോണിൽ ഗ്ലൂക്കോസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അലാമം കൂടെ ലഭിക്കുന്നു. ആ സെൻസറിന്റെ വിലയൊക്കെ താരതമ്യം കുറഞ്ഞും വരുന്നുണ്ട്. 15 ദിവസങ്ങൾ വരെ ഒരു സെൻസർ നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ നമ്മുടെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിക്കാം. അപ്പൊ അത് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഡോസ് കൂട്ടണം, അഥവാ തീരെ കുറഞ്ഞു പോവാണെങ്കിൽ ഇൻസുലിൻ ഡോസ് കുറയ്ക്കണം. അപ്പൊ ഈ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ആ മരുന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് സ്വയം വീട്ടിൽ മോണിറ്റർ ചെയ്യണം.

0: ഷെയറുകൾക്കാണ് അവിക്വിലിയുടെ അപ്രൂവൽ ഇന്ത്യയിലുള്ളത്. അതിന് വ്യക്തമായ മറുപടിയുണ്ട്. 18 വയസ്സിന് ശേഷമുള്ളവർക്കാണ് ഭാരതത്തിൽ തൽക്കാലം വൺസ് വീക്കിലി ഇൻസുലിൻ ഉപയോഗിക്കുവാനുള്ള അനുമതി ഉള്ളത്. കുഞ്ഞുങ്ങൾക്കുള്ള അനുമതി ഇതുവരെ ആയിട്ടില്ല. Type 1 diabetesനും Type 2 diabetesനും അപ്രൂവൽ ഉണ്ട്. പക്ഷെ Type 1 diabetesനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ചില മാർഗനിർദ്ദേശങ്ങളിൽ വ്യത്യാസമുണ്ട്. അവിക്വിലി തുടങ്ങുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഡയബറ്റീസിന്റെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ ചികിത്സയിലിരിക്കുമ്പോഴായിരിക്കണം. ഡയബറ്റീസ് നഴ്സ് എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ ചേർന്ന് വ്യക്തമായിട്ട് രോഗികൾക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. കാരണം ഈ നിർദ്ദേശങ്ങൾ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ഇൻസുലിൻസിനെ പോലെ അല്ല, അത് വ്യത്യസ്തമാണ്. ഒരു കാരണവശാലും വൺസ് വീക്കിലി ഇൻസുലിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടാതെ രോഗികൾ വാങ്ങി ഉപയോഗിക്കരുത്. അത് ജീവനെ തന്നെ അപായമായി മാറും. ഡയബറ്റീസ് ചികിത്സിക്കുവാൻ പഴയ ഔഷധങ്ങളുണ്ട്, പുതിയ ഔഷധങ്ങളുണ്ട്. പക്ഷേ ഒന്ന് മറക്കരുത്, ഔഷധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള സ്വയം ഗ്ലൂക്കോസ് നിരീക്ഷണം, സ്ലീപ്പ്, എക്സസൈസ്, ഡയറ്റ് നിർദ്ദേശങ്ങൾ.
1: ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
3: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
5: വിജയ് യേശുദാസും ശ്വേതയും പാടിയത് ചിത്രം പുതിയ തീരങ്ങൾ. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഇളയരാജ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഭീകരവാദത്തെ എതിർക്കാനും അതിനെതിരെ നിലകൊള്ളാനും ഇന്ത്യയുടെ ദൃഢനിശ്ചയം അചഞ്ചലമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണങ്ങളുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഭീകരവാദം ലോകമെമ്പാടും എണ്ണമറ്റ ജീവനുകൾ കവർന്നെടുത്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക തന്ത്രത്തിൽ പ്രതിസന്ധി അതിജീവനശേഷി നിർണായകമായി മാറിയിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും ഓസ്ട്രേലിയയും സമുദ്രമേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായി. നാവിക സ്റ്റാഫ് മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ ഓസ്ട്രേലിയൻ നാവിക മേധാവി വൈസ് അഡ്മിറൽ മാത്യു ബെക്ലിയുമായി കാൻബറയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കി സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14-ാണ്. 28-നാണ് വോട്ടെടുപ്പ്. മാസപ്പടിക്കേസിൽ ഇഡി ആധികാരിക തെളിവോടെ ഡിജിപിക്ക് അയച്ച കത്തിനെ സംസ്ഥാന ഗവൺമെന്റ് ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കൂടുതൽ പണമിടപാടുകൾ നടത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി കത്ത് നൽകിയതെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു. കണ്ണൂർ കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ പങ്കെടുക്കാൻ രാജ്യസഭാംഗം സി സദാനന്ദൻ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൌണിൽ ഈ മാസം 13 മുതൽ 19 വരെ ചേരുന്ന 69-ാമത് സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുക. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ 2-ാം സെമിയിൽ ഇന്ന് ശ്രീലങ്കയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

പ്രണയഗീതങ്ങൾ. വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് പാട്ടുകൾ പറയുന്ന സമയം. ഉള്ളിൽ തട്ടിയ ആ പ്രണയ നിമിഷങ്ങളെ വീണ്ടും ഓർത്തെടുക്കാൻ ഇതാ പ്രണയഗീതങ്ങൾ.

0: മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: പ്രണയഗീതങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന KJ കുമാർ, സംഗീതം സണ്ണി സ്റ്റീഫൻ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
6: 8590179986.
7: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
8: അതെ, 6299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
9: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
10: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
10: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
12: പ്രണയഗീതങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം യേശുദാസ് പാടിയ ഒരു ഗാനം, ചിത്രം ഇളമുറൻ തമ്പുരാൻ. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: നമുക്ക് നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്, രചന ONV കുറുപ്പ്, സംഗീതം G. ദേവരാജൻ.

0: 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ് കാർഡെടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
6: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
7: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. TNC അപ്ലൈ.
8: ഓർമ്മി കുറിപ്പിന്റെ രചനയും രവീന്ദ്രന്റെ സംഗീതവും ചിത്രയും ബിജു നാരായണനും പാടിയത്. ചിത്രം എന്റെ ഹൃദയത്തിന്റെ ഉടമ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പ്രണയഗീതങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം സ്ഥിതി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന പ്രഭാവർമ്മ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: പ്രണയഗീതങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം ദോസ്ത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന S. രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
7: ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇത്, ചിത്രം തിളക്കം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം.

0: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: യേശുദാസ് പാടിയത് ചിത്രം കരയിലേക്കൊരു കടൽ ദൂരം. ഇഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ജയചന്ദ്രൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രണയഗീതങ്ങളിൽ ഇനി കേൾക്കാം ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയ ഒരു ഗാനം, ചിത്രം കസ്തൂരിമാൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ ഫെഡറേഷൻ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡറോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശയങ്ങൾ കൈമാറിയതായി നിർമ്മലാ സീതാരാമൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയേറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഊർജ്ജം, കൃഷി, ബഹിരാകാശം ഉൾപ്പെടെ ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിലെ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനമാണ് പട്ടയ വിതരണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. തൃശൂർ ജില്ലയിലെ പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസത്തോട് ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് കാർഷികമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14 ആണ്. ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണ. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്നാണ് ധാരണയായത്. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടത്തും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: 1299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
2: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
3: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
4: ജാസ്മിൻ.
3: സ്ഥലം?
4: മങ്ങാട്.
3: നിലമങ്ങാട്
4: അല്ല, കൊല്ലം. കൊല്ലം മങ്ങാട്.
3: എന്ത് ചെയ്യാണ് ഇപ്പോ?
4: എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പാർട്ടൺ ഹിൽ.
3: ഏത് വർഷമാണ്?
4: ഫസ്റ്റ് ഇയർ IT.
3: കമ്പ്യൂട്ടർ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നോ?
4: കമ്പ്യൂട്ടറിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല, അറിയാൻ വേണ്ടിട്ട് IT ജോയിൻ ചെയ്തു.
3: എന്നാ കുറച്ച് അറിഞ്ഞു കളയാം എന്ന് വിചാരിച്ചെടുത്താണ്.
4: അതെ അതെ.
3: എന്നിട്ടിപ്പോ തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട്?
4: ക്ലാസ് കുഴപ്പമില്ല, മനസ്സിലാകുന്നുണ്ട്. ഇത്ര നേരം ബയോസയൻസ് ആയിരുന്നു, അപ്പം കമ്പ്യൂട്ടർ മൊത്തം വേറെ ഫീൽഡ്.

0: ചെറിയ ഇൻട്രസ്റ്റിംഗ് ആണ്.
1: ഇനി കുറച്ച് പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ പഠിക്കാന്ന് വിചാരിച്ചല്ലേ?
0: അതെ അതെ.
1: കോളേജ് ഒക്കെ എങ്ങനെ ഉണ്ട്?
0: കോളേജ് നല്ലതാണ്, നല്ല വൈബാണ്.
1: അത്യാവശ്യം ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയോ?
0: ഫ്രണ്ട്സ് ഒക്കെ ആയി.
1: അപ്പൊ ഇനി തകർത്ത് പഠിക്കണം?
0: പഠിക്കണം.
1: ഇന്നപ്പോ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്?
0: അതെ.
1: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
0: പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഡാൻസ് ഒക്കെ ചുമ്മാ റീൽസ് ഒക്കെ നോക്കി പഠിക്കും.
1: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: ഞാനും പപ്പയും അമ്മയും.
1: ഇപ്പോ ഓണക്കാലത്ത് സിനിമ ഏതെങ്കിലും കണ്ടായിരുന്നോ?
0: ഇല്ല.
1: പാടുന്ന ആളാണോ?
0: അല്ല, ഞാൻ പാടില്ല. പാട്ട് ഇഷ്ടമാണ്.
1: അടിച്ചു പൊളിയുടെ ആളാണോ അതോ കൂടുതൽ മെലഡി ആണോ കേൾക്കാറ്? എങ്ങനെയാണ്?
0: അത് ഓരോന്നും അപ്പോഴത്തെ കേൾക്കും.
1: നമ്മളെ ഇഷ്ടം പോലെ കേൾക്കും അല്ലേ?
0: അതെ.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: യവനെ കഥയില്ലേ ആസോ.
1: ഒരു പഴയ ഗാനമാണ്, വീണ്ടും ഹിറ്റായി അല്ലേ, ട്രെൻഡിങ് ആണ്. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
0: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് ഐശ്വര്യ എസ് മോഹനൻ.
0: നല്ല പേരാണ്. വീട്ടുകാരൊക്കെ പറയാറുണ്ടോ നല്ല ഐശ്വര്യാണെന്ന്? സ്ഥലം എവിടെയാണ്?
1: സ്ഥലം കോലിയക്കോട്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഇപ്പൊ പി എസ് സി പഠിക്കുകയാണ്. വലിയ ലിസ്റ്റ് ആയിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഇതായിട്ടൊക്കെ അങ്ങനെ നടക്കുന്നു.
0: തകർത്ത് പഠിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക തസ്തികയോട് താല്പര്യമുണ്ടോ?
1: എനിക്ക് പോലീസ് ഭയങ്കര ഇഷ്ടമാണ്. യൂണിഫോം പോസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യം.
0: അപ്പൊ അതിനുവേണ്ടി ഫിസിക്കൽ കായികപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്?
1: ചെയ്യുന്നുണ്ട്. രാവിലെ ഓടാറുണ്ട്, ഒരു 3 കിലോമീറ്റർ ഒക്കെ ഓടും. പിന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ബോൾ ത്രോ എല്ലാം ചെയ്യാം. ഷോർട്ട് പുട്ട്.
0: പുലിയാണ്. നിങ്ങൾ എത്ര പേരുണ്ട്
1: അക്കാദമിയിൽ? മൊത്തം ഒരു 30 അടുപ്പിച്ച് ആൾക്കാരുണ്ട്.
0: കമ്പൈൻ സ്റ്റഡിയൊക്കെ ഉണ്ടോ?
1: കമ്പൈൻ സ്റ്റഡിയോ ഉണ്ട്.
0: എത്ര ഫ്രണ്ട്സ് ഉണ്ട് കൂടെ?
1: എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഭയങ്കര കൂടുതലാണ്.
0: ഫ്രണ്ട്സേ ഉള്ളൂ?
1: ഫ്രണ്ട്സേ ഉള്ളൂ, ഭയങ്കര ഫ്രണ്ട്സാണ്.
0: പി എസ് സി പഠനമൊക്കെ കഴിഞ്ഞ ഇപ്പൊ ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഒഴിവ് സമയം കിട്ടുമ്പോ എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കും, പിന്നെ അവരോടൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോവും, പിന്നെ ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്?
1: ഏറ്റവും ഇഷ്ടം ഷവർമ.
0: ഷവർമ അതെ,
1: ഷവർമയാണ് ഇഷ്ടം. അത് ആദ്യമായിട്ട് തിന്നപ്പോ തന്നെ സൂപ്പർ സൂപ്പർ എന്ന് തോന്നി.
0: സൂപ്പർ സൂപ്പർ, അതാണ് കാരണം. വീട്ടിൽ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ?
1: കുക്ക് ചെയ്യാറുണ്ട്.
0: ചിക്കൻ ഒക്കെ വെക്കാറുണ്ട്?
1: ചിക്കൻ കറിയൊന്നും വെച്ചിട്ടില്ല. ചിക്കൻ ഒക്കെ വാങ്ങിച്ചിരുന്ന ഞാൻ അതിന്ന് ഷവർമയൊക്കെ ഉണ്ടാക്കും, ചപ്പാത്തിയൊക്കെ.
0: എന്നാലും ഷവർമ വീടുകളൊന്നും. അപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ.
0: പാടുന്ന ആളാണോ?
1: ഇല്ല, പാടെയൊന്നും ഇല്ല. പാട്ടൊക്കെ ഇഷ്ടമാണ്, പാട്ടൊക്കെ കേൾക്കും.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഗപ്പിയിലെ തനിയെന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കണം.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.

0: ഫോൺ സ്മാർട്ടായാൽ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
1: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
0: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: സുബഹാന.
2: സ്ഥലം?
3: സ്ഥലം കൊയ്ത്തൂർക്കോണം. പോത്തങ്കോട് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. ഞാൻ ഇപ്പൊ PSC കോച്ചിങ് ആയിട്ട് പോണം.
2: ഇപ്പൊ എത്ര നാളായി ഇതിലോട്ട് വന്നിട്ട്?
3: ഞാനൊരു 2 വർഷത്തിൽ കൂടുതലാവും.
2: ഏത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്?
3: ഞാൻ ഡിഗ്രി ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞൊരു ഡിപ്ലോമയും കഴിഞ്ഞിട്ടാണ് PSCയിലോട്ട് പോണം.
2: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
3: ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു.
2: PG ഒന്നും ചെയ്തില്ല?
3: അല്ല, PG ഒന്നും ചെയ്തില്ല. സപ്ലി മേടിച്ച് PG ഒന്നും ചെയ്തില്ല.
2: സപ്ലി നമുക്ക് ഭയമാണ് എല്ലാവർക്കും. പഠനമൊക്കെ എങ്ങനെ പോകുന്നു?
3: PSC കുറച്ച് ഇതാണ്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോണ്.
2: ഒരു ദിവസം എത്ര സമയമൊക്കെ പഠിക്കും?
3: ആദ്യമൊക്കെ ഒരു 6 മണിക്കൂറൊക്കെ കട്ടയ്ക്കിരുന്നൊക്കെ നോക്കും. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. പിന്നെ ഇപ്പം ആണ് പോയി തുടങ്ങിയത്.
2: റിലാക്സേഷന് വേണ്ടി ഈ 6 മണിക്കൂർ പഠനത്തിനിടയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
3: എണീറ്റ് നടക്കും, പുറത്തോട്ടൊക്കെ പോകും, ആരുത്തെങ്കിലും സംസാരിക്കലും. ഈ ഫോണിൽ നോക്കിയാൽ പിന്നെ തീർന്നു, പിന്നെ നമുക്ക് തിരിച്ചോട്ട് പോകാനേ പറ്റൂല.
2: പിന്നെ ഫോണിൽ തന്നെ ആയിരിക്കും അല്ലേ?
3: പിന്നെ സമയം പോണതേ അറിയൂല. 5 മിനിറ്റ് 10 മിനിറ്റ് ആവും, 10 മിനിറ്റ് 1 മണിക്കൂറാവും, അങ്ങനെ പോകും.
2: പാടുന്ന ആളാണോ?
3: ഇല്ല.
2: നമുക്ക് 2 വയസ്സ് ശ്രമിച്ചു നോക്കിയാലോ?
3: വേണ്ട, വെറുതെ വേണ്ട.
2: സിനിമകളൊക്കെ ഇഷ്ടമാണോ?
3: സിനിമകളൊക്കെ ഇഷ്ടമാണ്, സിനിമകളൊക്കെ കാണാറുണ്ട്.
2: ഇപ്പോ ഓണക്കാലത്ത് ഏതെങ്കിലും സിനിമ കണ്ടോ?
3: നിവിൻ പോളിയും ബദലേഹയും കണ്ടായിരുന്നു.
2: എങ്ങനെയുണ്ട് സിനിമ?
3: ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിരുന്നു, എല്ലാ സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു.
2: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ നടിയെ ചോദിച്ചാലോ?
3: തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിജയ്, ഓരോ സിനിമ കാണുമ്പോ ഓരോരോ ഇതാണ്, അല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ
2: റീസെന്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളാണ്
3: ഇപ്പൊ നിവിൻ പോളി.
2: എപ്പോ വേണോ മാറാം,
3: അടുത്ത സിനിമ വരുമ്പോ ചിലപ്പോ വേറെ ആളാവാം.
2: നടിയാണെങ്കിൽ
3: മമിത.
2: ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല.
2: ഒരു പരിപാടിയില്ല.
3: ഇല്ല.
2: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: പെരുമഴക്കാലം സിനിമയിലെ ചെന്താർമിഴി.
2: ഈ പാട്ട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
3: പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, കേൾക്കാൻ നല്ലൊരു സോങ് ആയിരുന്നു.
2: മധു ബാലകൃഷ്ണനും KS ചിത്രയും കൂടെ പാടിയൊരു മനോഹര ഗാനമാണ് അല്ലേ?
3: അതെ.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
3: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: എന്റെ പേര് ഗോപിക.
0: സ്ഥലം?
1: പാലോട്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാൻ പഠിക്കുകയാണ്.
0: ഏതാണ്?
1: പി എസ് സി കോച്ചിങ്, എം എ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: പി എസ് സി കോച്ചിങ്ങും കൂടെ എം എ ചെയ്യാം?
1: എം എ ചെയ്യുകയാണ്.
0: ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നത്?
1: പി എസ് സി കോച്ചിങ് ഒന്നരാടാണ് വരുന്നത്, എം എ സാറ്റർഡേ സൺഡേ ആണ്, ഡിസ്റ്റന്റ് ആയിട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
0: എന്തുകൊണ്ടാണ് ഇത് ഇപ്പോ പി എസ് സിയുടെ കൂടെ എം എ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്?
1: അല്ല, ഞാൻ ബി എഡ് കഴിഞ്ഞാണ്, അപ്പോ എം എ കൂടി എടുത്താൽ നന്നായിരിക്കും എന്ന് കരുതി എം എ കൂടി സൈഡ് ആയിട്ട് എടുത്തു.
0: ടീച്ചർ ആവാനാണ് ആഗ്രഹം?
1: ആണ്. ബാക്കി എന്തും വന്നാലും കയറും.
0: നമ്മൾ ഏത് ജോലി വന്നാലും കയറാൻ റെഡിയാണ്?
1: അതെ, റെഡിയാണ്.
0: വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ? എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ?
1: ആ, 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
0: ഏത് വിഷയമായിരുന്നു?
1: ഇംഗ്ലീഷാണ്.
0: അപ്പൊ ഇംഗ്ലീഷിൽ പുലിയാണ്?
1: പുലിയല്ല, ഓക്കെയാണ്.
0: ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇപ്പൊ ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ആയിട്ടൊരു ട്യൂഷൻ സെന്റർ ഇപ്പൊ കൊണ്ടിരുന്നു.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: ഇപ്പൊ ഹസ്ബൻഡ് വീട്ടിലാണ്. അവിടെ ഹസ്ബൻഡ്, ഞാൻ, ഹസ്ബൻഡ് അമ്മ. ഹസ്ബൻഡ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, അമ്മ അംഗൻവാടി ടീച്ചറാണ്.
0: ഹസ്ബൻഡ് ഇപ്പോ പി എസ് സി പഠിക്കാനൊക്കെ സഹായിക്കാറൊക്കെ ഉണ്ടോ?
1: കുഴപ്പമില്ല.
0: ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കും, പട്ടുപാടും, പിന്നെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയുണ്ട് അവനോടൊപ്പം.
0: പാടുന്ന ആളാണ്?

0: വളരെ സന്തോഷം. അപ്പൊ എന്തായാലും പാട്ട് പാടാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: ഇഷ്ടമാണ്.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: വരമഞ്ഞളാടി, പ്രണയവർണ്ണ സിനിമയിലെ. കേൾക്കാൻ നല്ല വരികളായിരുന്നാലും എല്ലാം നല്ല ഒരു കുളിർമയേകുന്ന പാട്ട്.
0: നല്ല രസമുള്ള ഒരു പാട്ടാണ്.
1: അതെ അതെ.
0: വിദ്യാസാഗറിന്റെ സംഗീതം.
1: അതെ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഒരുപാട് തവണ.
0: എത്ര തവണ കണ്ടാണ് ഒരു ഉദ്ദേശം?
1: 19 തവണയോളം കണ്ടാണ്.
0: 9 തവണ കണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: വിഷ്ണു മോഹൻ വെള്ളനാട് നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: ആകാശവാണി ആനന്ദപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മേലേ വാരത്തെ മാലാഖക്കുട്ടികൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന S. രമേശൻ നായർ, സംഗീതം വേണി ഇഗ്നീഷ്യസ്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
5: 8281-4203-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10:00.
6: ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മുതൽ 12 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495-9649-5651-9495-6-9-6-5961. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മുതൽ 12 വരെ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാരും സുജാതയും. രചന S. രമേശൻ നായർ, സംഗീതം മൗസേപ്പച്ചൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
2: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.

0: ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 3 മണി.
1: ഹലോ സന്ദേശഗാനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. ഹലോ സന്ദേശഗാനം, ഞാൻ ലത, വട്ടപ്പാറ നിന്നാണ്. എനിക്ക് രണ്ട് മക്കൾ, അഖിലും ചക്കി എന്ന അനഘയും. രണ്ട് മക്കൾ കൂടിയുണ്ട്, അഖിലിന്റെ ഭാര്യ ചക്കര എന്ന ദേവികയും ചക്കിയുടെ ഭർത്താവ് അപ്പു എന്ന അമർചന്ദും. അപ്പു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. സ്വന്തത്തിനും ബന്ധത്തിനും ഒത്തിരി വില കൊടുക്കുന്ന കുട്ടിയാണ് അപ്പു. ചക്കിയുടെയും അപ്പുവിന്റെയും മൂന്നാം വിവാഹ വാർഷികം സെപ്റ്റംബർ 11. അപ്പുവിനെ വിളിച്ച് ആശംസ അറിയിക്കണേ. നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. അപ്പു പോലീസ് ഡ്യൂട്ടിയിലാണോ? അയ്യോ, എന്നാ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു വെച്ചോളാം. 11-ാം തീയതി ഡ്യൂട്ടിയിലാണോ? 11-ാം തീയതി ഡ്യൂട്ടിയായ പറ്റൂല. 11-ാം തീയതി ഡ്യൂട്ടിയും ഓൾ ഇന്ത്യ റേഡിയോ തമ്മിൽ എന്ത് ബന്ധം? ഓൾ ഇന്ത്യ റേഡിയോയിലാണോ 11-ാം തീയതി ഡ്യൂട്ടി? എന്തപ്പു പോലീസേ, കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പോലീസല്ലേ. അതിന്റെ ഒരു ആശംസ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അപ്പോ ചക്കിക്കും അപ്പുവിനും വിവാഹ വാർഷിക ആശംസകൾ. വളരെ എല്ലായിടത്തും വളരെ പ്രിയപ്പെട്ട ആളാണല്ലോ. സാധാരണ പോലീസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ പേടിയാണ്. പക്ഷേ അപ്പു പോലീസിന്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര വാത്സല്യമാണല്ലോ. അപ്പോ ഡ്യൂട്ടിയിലായത് കാരണം ഞാൻ കൂടുതൽ വട്ടം ചുറ്റിക്കുന്നില്ല. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്നാണ്. ആ അമ്മ തന്നെയാണ്. എനിക്ക് 4 മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ, പ്രത്യേകിച്ച് 11-ാം തീയതി വിവാഹ വാർഷികം ആശംസിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക ആശംസകൾ. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടി കൂടിയാണ്. ഏത് പാട്ട് വെക്കണം? എന്നാലും ഒന്ന് പറയണേ. ഒരുപാട് പാട്ടില്ലേ അമ്മയിട്ട്? അമ്മ എൻട്രയ്ക്കാതെ ഉയരില്ലേ, മന്നൻ സിനിമയിലെ പാട്ട്. അപ്പൊ ലത അമ്മയ്ക്ക് എല്ലാവരുടെയും വക ആശംസകൾ, ഒപ്പം നിങ്ങൾക്കും. ഇനി എപ്പോഴെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പോലീസിനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്
1: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം.

0: ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
2: ഹലോ സന്ദേശഗാനത്തിൽ കൂടി ഒരു ഗാനം വെച്ചുകൊടുത്ത് സന്ദേശം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ മക്കൾ വിഷ്ണുവിന്റെ ജന്മദിനം 25 ഓഗസ്റ്റിനും വിശാലിന്റെ ജന്മദിനം 5 സെപ്റ്റംബറിനുമാണ്. രണ്ടുപേർക്കും വേണ്ടി വിശാലിനെ വിളിച്ച് ആശംസ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ജയശ്രീ പി കെ, മണിമല. ഹലോ.
3: ഹലോ
2: ഹലോ, ഇത് അധ്യാപക ദിനത്തിൽ ജനിച്ച വിശാലാണോ?
3: അതെ, വിശാലാണല്ലോ.
2: എന്നിട്ട് വിശാൽ അധ്യാപകനായോ?
3: അധ്യാപകനായില്ല.
2: പിന്നെ എന്തായി?
3: ഞാനിപ്പോ ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ട്.
2: ആഹാ, പിന്നെ?
3: പിന്നെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്.
2: അമ്പലത്തിൽ എന്തിനു പോകുന്നുണ്ട്?
3: അമ്പലത്തിൽ പൂജ.
2: ആ, ഓ, പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് എന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞേക്കണേ.
3: തീർച്ചയായിട്ടും പറയാം.
2: ആരുടെ കാര്യം? എന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോ
3: ആകാശവാണി.
2: ആകാശവാണിയോ? ആകാശവാണിയുടെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പറയൂ.
3: അല്ല,
2: അപ്പോ വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ.
3: താങ്ക് യു.
2: വിശാലിന് മാത്രമല്ല വിഷ്ണുവിനും. വിഷ്ണുവിന്റെതും 10 ദിവസം മുമ്പേ ആയിരുന്നല്ലോ അല്ലേ? നിങ്ങൾ അടുത്തടുത്ത് ബർത്ത്ഡേകൾ ആയതുകൊണ്ട് ഒരുമിച്ചാണ് ആഘോഷം.
3: അതെ, ഒരുമിച്ചാ ഞങ്ങൾ കാര്യങ്ങളല്ല. അനിയനുണ്ട്.
2: ആഹാ, അയാളുടെ പേരെന്താ?
3: വിവേക്.
2: വിവേകിന്റെ ബർത്ത്ഡേ എന്നാ?
3: വിവേകിന്റെ ഏപ്രിൽ.
2: ആ, കുറച്ച് ദൂരെ ആയതുകൊണ്ടായിരിക്കും. അമ്മ അടുത്തടുത്തുള്ള രണ്ടാൾക്കാർക്ക് ആശംസ പോട്ടെ. ഏപ്രിൽ സമയത്ത് ഏപ്രിലുള്ള ആൾക്ക് സന്ദേശം അയക്കുമായിരിക്കും. ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്നാണ്. ഏത് പാട്ടാ വെക്കേണ്ടേ?
3: അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2: പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി.
3: ഫ്രണ്ട്സിലെ ഒരു പാട്ട് വെച്ചാ.
2: ഫ്രണ്ട്സിലെ ഏത് പാട്ട്? എല്ലാം നല്ല പാട്ടല്ലേ?
3: ആ, എല്ലാം നല്ല പാട്ട്. അതിൽ ചേട്ടൻ ഇഷ്ടപ്പെട്ട പുനരിക്കണ്ണം പൊന്നിൽ മുക്കിയതാ.
2: ആരാണ് അവിടെ പുനരിക്കണ്ണം പൊന്നിൽ മുക്കുന്ന താര അവിടെ സൈഡിൽ ഇരുന്നോണ്ട്?
3: ഇല്ല, ഞാനിവിടെ അമ്മ വീട്ടിൽ വന്നതാണ്. അവരും അമ്മാവനും ഒക്കെ ഉണ്ട് അടുത്ത്. അമ്മാവനുണ്ട്, അമ്മായി ഉണ്ട്.
2: അമ്മാവനാണോ ഈ പുനരിക്കണ്ണം പൊന്നിൽ മുക്കിയത്? ആണേ, അപ്പൊ സ്പീക്കർ ഫോണിലിട്ട് എല്ലാരും കൂടി കേട്ടോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഗംഭീരമാവട്ടെ വരുന്ന വർഷങ്ങൾ. കുടുംബത്തിന്റെ മൊത്തത്തിൽ ചേട്ടനും ചേച്ചിക്കുള്ള വിവാഹ വാർഷിക ആശംസ നേരത്തെ പറഞ്ഞു. ഇപ്പോ വിശാലിന്റേതായി. ഇനി അടുത്ത് വിവേകിന്റെ ബർത്ത്ഡേ ആശംസയായിട്ട് അടുത്ത ഏപ്രിൽ വരുമായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും വരും വർഷങ്ങളെല്ലാം ഗംഭീരമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എം ജി ശ്രീകുമാറും ടി കെ ചന്ദ്രശേഖരനും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: തീർത്ത് തീർത്ത്. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
1: എന്താ സംശയം? അത് മൈജിയിൽ അല്ലേ?
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടിഎംസി അപ്ലൈ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, എന്റെ പേര് നീന, സ്ഥലം ആലംകോട്. എന്റെ ചേച്ചിയുടെ മകൾ VSSC ജോലിയുള്ള മേഘ സാബുവിന്റെ വിവാഹം വരുന്ന സെപ്റ്റംബർ 13. എന്റെ ലാഡുവിന് സമാധാനവും സന്തോഷവും സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആകാശവാണിയിൽ നിന്നും അവളെ വിളിച്ച് ആശംസകൾ അറിയിക്കാമോ? അവളെ ലാഡു എന്ന് വിളിക്കുന്നത് ഞാൻ മാത്രമാണ്. ലാഡു എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാനാണെന്ന് മനസ്സിലാകും. നമുക്ക് വിളിച്ചു നോക്കാം മേഘ സാബുവിനെ. ഹലോ.
6: ഹലോ,
5: മേഘ സാബു ആണോ?
6: അതെ.
5: മേഘ സാബു തിരക്കിലായോ?
6: തിരക്കിലായില്ല. ആരാ?
5: ഇനി അധിക ദിവസമല്ലോ, അപ്പൊ തിരക്കിലാവാതിരിക്കാൻ പറ്റില്ലല്ലോ.
6: ആരാത്?
5: ആരാ നല്ലല്ലോ, അവിടുത്തെ വിശേഷങ്ങളല്ലേ പ്രധാനം.
6: എന്നാലും ആരാന്നറിയാതെ വിശേഷം പറയുന്നേ?
5: വിശേഷങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ. സെപ്റ്റംബർ 13 അല്ലേ കല്യാണം?
6: അതെ ആണ്.
5: ആ, അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? തിരക്കായോ എന്നാ ചോദിച്ചത്?
6: തിരക്കായി തുടങ്ങി.
5: ഓ, എന്താണ്, ഈ നാട്ടിലെങ്ങും അല്ലല്ലോ ആണല്ലേ, അല്ലെന്ന് തോന്നല്ലോ. ഇപ്പൊ മേഘയോട് സംസാരിച്ച് എനിക്കും ഇപ്പൊ നാക്കൊന്നും തിരിയുന്നില്ല.
6: മനസ്സിലാവാതെ എങ്ങനെ സംസാരിക്കുന്നേ? ആരാ?
5: അയ്യോ, കുറേശ്ശെ ടെൻഷൻ കയറി തോന്നുന്നു. അതൊക്കെ പോട്ടെ, മേഘ വിവാഹം കഴിക്കുന്ന ആളുടെ

0: പേരെന്താ?
1: നിതിൻ.
0: ആഹാ, എന്ത് ചെയ്യുന്നു നിതിൻ? നിതിനും ബി എസ് എസ് സിയിലാണോ?
1: യൂറോപ്പിലാണ്. അല്ല അല്ല അല്ല, യൂറോപ്പിലാണ്, ലാത്വിയ എന്ന് പറയുന്ന രാജ്യത്താണ്.
0: അടിപൊളി
1: മെഷീൻ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുക.
0: അടിപൊളി സ്ഥലമല്ലേ?
1: അതെ.
0: എന്റെ പടങ്ങളൊക്കെ കാണുമ്പോ തന്നെ കൊതു തോന്നുന്ന ഒരു സ്ഥലമല്ലേ? ബി എസ് എസ് സി ഒക്കെ വിട്ട് ലാത്വിയയിലേക്ക് പോവാണോ?
1: ഇല്ല, പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെയാ.
0: അയ്യോ, ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് പോകാനുള്ള അവസരം കിട്ടിയിട്ട് പോവാതിരിക്കുന്ന എങ്ങനെയാ?
1: പലപ്പോഴും പോയിട്ട് വരാം.
0: എന്നാലും നമ്മുടെ പഠിച്ച വിഷയത്തിൽ കിട്ടിയ ജോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും അല്ലേ? ഓ, അതാണ്, അതൊക്കെ പോട്ടെ. ലാഡുവിന് വളരെ സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയാനാണ് ഞാൻ വിളിച്ചത്.
1: ഓ, കുഞ്ഞമ്മച്ചി പറഞ്ഞിട്ടാണോ?
0: ഏതമ്മച്ചിയായാലും ലാഡുവിനുള്ള ആശംസ പറയാനാണ് ഞാൻ വിളിച്ചത്.
1: ഓ, കുഞ്ഞമ്മച്ചി.
0: ഈ കുഞ്ഞമ്മച്ചിയുടെ പേരെന്താ?
1: നീന.
0: അപ്പൊ ആലങ്കോട്
1: റേഡിയോന്നാണോ?
0: ആണെങ്കിൽ
1: റേഡിയോയിലുള്ള പരിചയമുള്ള ശബ്ദം.
0: റേഡിയോയിലുള്ള പരിചയമുള്ള ശബ്ദം? റേഡിയോയിൽ ഒരുപാട് പേര് പരിചയമുണ്ടോ?
1: അങ്ങനെയല്ല, അമ്മ രാവിലെ ഇടുമ്പോ കേൾക്കാം അങ്ങനെ.
0: ഈ ശബ്ദോ?
1: ശബ്ദം
0: ഒരിക്കലുമില്ല. അതൊക്കെ പോട്ടെ, വിവാഹമൊക്കെ ആയിട്ട് ഒരു പാട്ടൊക്കെ വെക്കണ്ടേ?
1: ഓക്കെ,
0: അത് ഉറപ്പിച്ചില്ലേ? ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്.
1: ഓക്കെ,
0: ഇപ്പൊ ഒരു സന്തോഷമൊക്കെ വന്ന്. തുടക്കത്തിൽ എന്തോ എന്തോ ഇതാരാ, എന്തോ എന്നെ ലാത്വിയിലേക്ക് പോവാൻ നിൽക്കുന്ന എന്നെ എങ്ങാനും തട്ടിക്കൊണ്ടു പോകാൻ വന്ന ആളാണോ?
1: ആരാന്നറിയാത്ത
0: ആളോട് കൺഫ്യൂഷൻ വന്ന എങ്ങനെയാണോ? വെക്കടാ ഫോൺ എന്ന് പറയണ്ടേ? സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. വിവാഹമൊക്കെ അടിപൊളിയാവട്ടെ. നമുക്ക് ഒരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം? കല്യാണ പെണ്ണിനെ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് കസിൻസ് എല്ലാരും കൂടി ചേർന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി സോങ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലേ? അത് ഏത് പാട്ടാ?
1: സീതാ കല്യാണത്തിന്റെ പാട്ടായിരുന്നു.
0: ആണോ? ക്ലാസിക് എൻട്രി ആണ്.
1: അല്ലാതെ
0: അടിപൊളി എൻട്രി അല്ല.
1: അല്ലല്ല.
0: അപ്പൊ ഞാൻ അതെല്ലാം ആ സീന് ഞാൻ പിൻവലിച്ച്. ഒരു പാട്ട് പറ.
1: ഓക്കെ, വേറെ പാട്ടോ?
0: കല്യാണത്തിന്റെ ഗുമ്മുള്ള ഒരു പാട്ട്. കറക്റ്റ് ആണല്ലോ. അതെ, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിതിൻ മേഘയെ സ്വന്തമാക്കും. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നിതിൻ മേഘയെ സ്വന്തമാക്കുന്ന ദിവസം അടിപൊളിയാവട്ടെ. തുടർന്നുള്ള ദിവസങ്ങളും ഗംഭീരമാവട്ടെ. ലാത്വിയും ഈ അന്താരാഷ്ട്ര ബന്ധം വളരെ ഗംഭീരമായി സമൃദ്ധമായി മുന്നോട്ട് പോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ.
0: അപ്പൊ ചിങ്ങമാസവും ഓണവും കല്യാണവും അടിപൊളിയാവട്ടെ.
1: അതെ, താങ്ക് യു. താങ്ക് യു.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, എന്റെ പേര് സിന്ധു. വീട് പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ എന്ന സ്ഥലത്താണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ആകാശവാണിയുടെ ശ്രോതാവാണ്. സെപ്റ്റംബർ 8 ഞങ്ങളുടെ 24 വിവാഹ വാർഷികമാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് അജേഷ് എന്നാണ്. അദ്ദേഹത്തെ വിളിച്ച് ഒരു ആശംസകൾ പറയാമോ? നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ അജേഷ് അല്ലേ?
2: അതെ അതെ.
1: അജേഷ് തിരക്കാണോ? അമ്പലത്തിലാ?
2: അല്ല പറഞ്ഞോ. ഞാൻ സ്കൂളിൽ നിൽക്കുന്നു.
1: ആണോ? ഈ സെപ്റ്റംബർ 8 പ്രത്യേക പരിപാടികൾ?
2: സെപ്റ്റംബർ 8
1: സെപ്റ്റംബർ 8 എന്ന് പറയുമ്പോഴത്തേക്ക് നാണം വരികയാണ്. എന്താണ് അജേഷ്,
2: കേൾക്കുന്ന സൗണ്ട് ആയതുകൊണ്ട് നല്ലപോലെ മനസ്സിലായി. ആരാണ്?
1: കാൽ നൂറ്റാണ്ടായിട്ട് നാണം മാറുന്നില്ലല്ലോ.
2: മാറത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ മാറത്തില്ലല്ലോ. മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അസമില്ലാതാവത്തില്ലയോ?
1: മാറിക്കഴിഞ്ഞാൽ സിന്ധു ശരിയാക്ക, വേറെന്താ?
2: ആരാണ് സാർ നമ്പർ തന്നത്?
1: ആ വേറെ ആര്? അതെ അതെ അതെ, ഞങ്ങൾ വിവാഹ വാർഷികം ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് സിന്ധു പ്രഖ്യാപിച്ചു.
2: വിളിക്കാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വിളിക്കാറുണ്ടായിരുന്നു, പക്ഷെ കിട്ടാറില്ലായിരുന്നു. അങ്ങനെ
1: അതിനിപ്പോ എന്താ, നമ്മളിപ്പോ അങ്ങോട്ട് വിളിച്ചില്ലേ?
2: താങ്ക് യു.
1: അതൊരു വിശേഷ ദിവസത്തിലെ ആശംസകളുമായി.
2: അതെ അതെ.
1: അപ്പോ അവിടെ നല്ല ബഹളമുണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമ്മൾ വെക്കേണ്ടേ?
2: നല്ലൊരു വിവാഹ വാർഷികത്തിന്റെ ഒരു പാട്ട്.
1: ചുമ്മാ ഒറ്റ ഇടി വെച്ചിരുന്നുണ്ടല്ലോ. ഈ ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് ഞാനൊരു പാട്ട് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാ?
2: സാർ എല്ലാവർക്കും വേണ്ടി, ഞങ്ങൾക്ക് എല്ലാം വേണ്ടി ഒന്ന്,
1: ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് എടുത്തോളാം. പറ ഏതാന്ന് പറ.
2: സാറേ ഹലോ.
1: എന്തോ പറയണം?
2: എന്റെ മോളെടുത്ത്, മോൾ കൂടെ കൊടുക്കാം.
1: ആ ഹലോ.
3: ഹലോ,
1: എന്താ മോളുടെ പേര്?
3: ആരാധ്യ.
1: ആഹാ, ആരാധ്യ ഏത് ക്ലാസ്സിലാണ്?
3: 8th.
1: ആഹാ, വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്.
1: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
3: ചേട്ടൻ വെളിയിൽ പഠിക്കുക.
1: വെളിയിൽ എന്താണ് പഠിക്കുന്നത്?
3: ചേട്ടൻ നഴ്സിംഗ് പഠിക്കുക.
1: ആഹാ, അപ്പൊ എന്താണ് അടുത്ത മോളുടെ പരിപാടി? എന്താണ്?
3: ഞാനും നഴ്സിംഗിന് പോവാനാ.
1: കുടുംബം കംപ്ലീറ്റ് ആതൊരു ശുശ്രൂഷ രംഗത്ത് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടിപൊളിയാവട്ടെ. അപ്പൊ അച്ഛനോടൊരു പാട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമാണല്ലോ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും കൂടി വിവാഹ വാർഷിക സമ്മാനമായിട്ട് നമുക്കൊരു പാട്ട് വെച്ചു കൊടുക്കാം. ഏത് പാട്ട് വെച്ചു കൊടുക്കാം? പോടാ എണീറ്റ്. അച്ഛൻ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. അപ്പൊ നീ എന്റെ അടുത്ത് വീണ്ടും തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നത്?
3: പെട്ടെന്ന് ചോദിച്ചാ അറിയത്തില്ല.
1: പെട്ടെന്ന് പറയണ്ട, അപ്പൊ അതൊക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി.
3: അച്ഛനെ കൊടുക്കട്ടെ.
1: അത് ശരി, ആരെടുത്ത് കൊടുത്താലും കുഴപ്പമില്ല, പാട്ട് പറഞ്ഞാ മതി.
2: സാറേ പഴയ പാട്ട് മതി. പഴയ പാട്ട് ആശംസകൾ, 100 ആശംസകൾ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ.
1: വിവാഹ വാർഷികത്തിന് ഈ പാട്ട് വെച്ച് എനിക്ക് എന്നെ മടുത്തു.

0: ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് ഇപ്പോഴും നാണം കുണിങ്ങിയായിരിക്കുന്നത് കൊണ്ട് വളരെ പ്രണയസുരഭിലമായ നിമിഷങ്ങളൊക്കെ ഉള്ള ഒരു പാട്ട് ചോദിക്കുമെന്ന്.
1: ഉണ്ട്, പക്ഷെ നമുക്ക് ഈ പെട്ടെന്ന് പറയുമ്പോൾ നമ്മളിത് ഓർത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാ സർപ്രൈസ് ആയിട്ടല്ലേ വിളിച്ചത്.
0: ആ അത് വേണ്ടേ,
1: അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. പെട്ടെന്ന് പറയാനായിട്ട് നമുക്കൊരു ഇത് ആദ്യം വന്നത് ഇതാ പഴയ ഒരു.
0: ശരി ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ വെക്കാം. ഹലോ മദ്രാസ് കേൾ എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗൈ അമരൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട്. കാൽ നൂറ്റാണ്ട് പൂർത്തിയാവുന്നു, ഇനിയും ഒരു നൂറ്റാണ്ടിലോട്ട് അതങ്ങ് എത്തട്ടെ. അതിനിടയ്ക്ക് ആശംസകൾ പറയാൻ വേണ്ടി നമുക്കും പറ്റട്ടെ. വരുന്ന വർഷങ്ങളെല്ലാം വളരെ ഗംഭീരമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക്
0: യു. ഓക്കേ സർ.

0: ഈ പറഞ്ഞ BMW സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് കാർ 100 പേർക്ക് 1 ലക്ഷം വീതം എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല,
3: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഹലോ സന്ദേശഗാനത്തിലേക്ക്. കഴിഞ്ഞ 2 മെസ്സേജുകൾ പരിഗണിച്ചില്ല, ഇതെങ്കിലും പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അനിത, നെയ്യാറ്റിങ്കര 10-ാം കല്ലിൽ താമസിക്കുന്നു. എന്റെ അനുജത്തി സുനിത, ഹസ്ബൻഡ് ശിവപ്രസാദ്, ഇവരുടെ വെഡിംഗ് ആനിവേഴ്സറി September 10 ആശംസകൾ അറിയിച്ചുകൊണ്ട് ശിവപ്രസാദിനെ ഒന്ന് വിളിക്കാമോ? അദ്ദേഹം നല്ലതായി പാടും, ഒരു പാട്ടും പാടിക്കണം. നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ശിവപ്രസാദ് എവിടെയാണ്?
5: ഞാൻ ഓഫീസിലാണ്.
4: തിരക്കാണോ?
5: തിരക്കിലാണ്.
4: September 10 തിരക്കാണോ?
5: September 10 പരിപാടി.
4: അത് ശരി, ഇങ്ങോട്ടാണോ ചോദിക്കുന്നത്? September 10 എന്താണ് പരിപാടി എന്ന്. September 10 പരിപാടി എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റൂല.
5: അതല്ല, AIR വിളിച്ചിട്ട് September 10 എന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും?
4: AIR? അതെന്ത് AIR?
5: AIR എന്നാണ് അത് കോൾ വന്നത്.
4: അതങ്ങനെ പലതും കാണും, അതൊന്നും വിശ്വസിക്കരുത്.
5: കാര്യം പറഞ്ഞോളൂ.
4: കാര്യം അതല്ല ഞാൻ ചോദിച്ചത്, 10-ാം തീയതി എന്താ പരിപാടി എന്ന്.
5: പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാ വർഷവും പോകുമ്പോൾ തന്നെ 10-ാം തീയതി പോണത്.
4: അതങ്ങനെ പോയാ പറ്റൂലല്ലോ. കേക്ക് ഒക്കെ എവിടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്?
5: കേക്കിന്റെ പരിപാടി ഒന്നുമില്ല.
4: സുനിതയാണോ അനിതയാണോ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്?
5: സാധ്യതയില്ല.
4: ആണോ? പിന്നെ വേറെ ആരും കേക്ക് ഓർഡർ ചെയ്യും?
5: ഞാൻ തന്നെ വാങ്ങിക്കേണ്ടി വരും.
4: ഞാൻ തന്നെ ഇതെല്ലാം ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. ഈ ആഘോഷ പരിപാടികൾ ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ചിലരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഈ ആഘോഷമായിട്ട് വിവാഹ വാർഷികമായിട്ട് ഒരു പാട്ടൊക്കെ വേണ്ടേ?
5: പാട്ട് വേണം, പക്ഷേ പാടാനുള്ള അവസ്ഥയിലല്ല ഞാൻ.
4: ശേ, ഒന്ന് പതുക്കെ മൊബൈലിൽ ഒന്ന് പൊത്തി പിടിച്ചങ്ങ് പാടിയാൽ മതി. അത് ശരി, ഓഫീസിൽ ഇരിക്കുന്ന ഒരാളെ വിളിച്ചു കരുതി പാട്ട് പാടണം. ഏ, വിവാഹ വാർഷികാശംസ പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞ് എന്തും ചോദിക്കാമോ അല്ലേ? ഈ പക്ഷെ താങ്കളെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് താങ്കളുടെ ചേച്ചി വളരെ നിർബന്ധമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ടുപേർക്കും ഓഫീസ് ടൈമിലല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ നമുക്കൊരു പാട്ട് വെക്കാം അല്ലേ?
5: പാട്ട് വെക്കാം.
4: ഏത് പാട്ട് വെക്കാം?
5: മലരേ മാതളം മലരേ പാട്ടുണ്ടല്ലോ,
4: പിന്നെ
5: ആ പാട്ട് തന്നെ പോവാം.
4: ആ, അവിടെ 2-3 ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ
5: രണ്ടുപേര് പാടാം.
4: ആ, പോരട്ടെ പോരട്ടെ.
5: മലരേ മാതളം മലരേ, മദനൻ മധുപൻ മുരളീലോലം, മധുരമനോഹരാൻ വരവായി മറവായി. മലരേ മാതളം മലരേ.
4: താങ്ക് യു, താങ്ക് യു. ഓഫീസിലായതുകൊണ്ട് മാത്രമാണ് വെറുതെ വിട്ടത്, ഇല്ലെങ്കിൽ മുഴുവൻ പാട്ട് ഞാൻ പാടിച്ചേനെ. അപ്പോ പിന്നെ എപ്പോഴെങ്കിലും താങ്കളുടെ കൂടുതൽ പാട്ടുകൾ കേൾക്കാൻ പറ്റട്ടെ. ആ നിമിഷം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലിയുടെ വരികൾക്ക് ദേവരാജനെ നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ രണ്ടുപേർക്കും വീണ്ടും വീണ്ടും ആശംസകൾ. നമുക്ക് പാട്ട് കേൾക്കാം.
5: താങ്ക് യു.
4: വരുന്ന വർഷങ്ങളൊക്കെ ഗംഭീരമാവട്ടെ.
5: ഓക്കേ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321, 9495565321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അലർജി, കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ ദേശീയ ആരോഗ്യ ദൌത്യം ആയുഷ് ആയുർവേദ PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ. കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ അലർജി. എന്താണ് അലർജി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും ത്വക്ക് രോഗം, ശ്വാസരോഗം, ചുമ, രാജേഷ്മ തുടങ്ങിയ ശ്വസന വ്യവസ്ഥ സംബന്ധമായ രോഗങ്ങൾ, ഊർധ്വജത്രുഗത രോഗങ്ങൾ അതായത് കഴുത്തിന് മുകളിലുള്ള രോഗങ്ങൾ, ശോഫം അഥവാ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, വിരുദ്ധാഹാരം നിമിത്തമുള്ള രോഗങ്ങൾ, ഗരവിഷം അഥവാ ഭക്ഷണത്തിലൂടെ എത്തുന്ന വിഷാംശം എന്നിവയ്ക്കൊക്കെ വിഷചികിത്സയും രസായന ചികിത്സ തുടങ്ങി ആയുർവേദത്തിൽ ശരിയായ ചികിത്സകളാണ് ഉള്ളത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ വ്യാധിക്ഷമത്വം എന്നാണ് ആയുർവേദം വിവക്ഷിക്കുന്നത്. ഈ സംവിധാനമാണ് ശരീരത്തിനെ രോഗം വരാതെ സംരക്ഷിക്കുന്നത്. ഇതിൽ രണ്ട് ഘടകങ്ങൾ ആയുർവേദം വിവരിക്കുന്നുണ്ട്. ഒന്ന്, രോഗാണുവിൽ നിന്നോ രോഗം വരുന്ന സാഹചര്യത്തിൽ നിന്നോ ശരീരത്തിന് ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഘടകം. അതിനെ നാം പറയുന്നത് വ്യാധ്യുത്പാദക പ്രതിബന്ധകത്വം എന്നാണ്. രണ്ടാമത്തേത്, ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ കടന്ന് മേൽപ്പറഞ്ഞ സംവിധാനത്തിന് വിള്ളലുണ്ടാക്കി രോഗം വരുത്താൻ സാധ്യതയുള്ള വസ്തുക്കളെ ഇല്ലാതാക്കുന്ന സംവിധാനമാണ്. അതിനെ ആയുർവേദം പറയുന്നത് വ്യാധിബല വിരോധിത്വം എന്നാണ്. എല്ലാ രോഗങ്ങളുടെ ചികിത്സയിലൂടെയും ഈ ഘടകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് സഹായകരമായ ഒട്ടനവധി ഔഷധങ്ങളും യോഗങ്ങളും ശോധന അഥവാ പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള ചികിത്സകളും വീണ്ടും ഇവ വരാതിരിക്കുന്നതിനായി രസായന ചികിത്സകളും ഒക്കെ തന്നെ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അലർജിയെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ ചികിത്സിക്കാൻ ആയുർവേദത്തിന് സാധിക്കും.
1: ഡോക്ടർ, അലർജിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: അലർജിക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനോടും അലർജി ഉണ്ടാകാം എന്ന് പറയേണ്ടി വരും. അതായത് സൂര്യപ്രകാശം മുതൽ ഭക്ഷണവും ഔഷധങ്ങളും വരെ അലർജി ഉള്ളവരുണ്ട്. കാലാവസ്ഥാ വ്യത്യാസത്തിൽ പോലും അലർജിയിലെ ലക്ഷണങ്ങൾ നാം കാണാറുണ്ട്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിലെ ഈർപ്പം, പുക, പൊടിയോടുള്ള കാറ്റ്, പ്രത്യേക ഗന്ധങ്ങൾ അതായത് പെർഫ്യൂംസ്, ചിലതരം പെർഫ്യൂമുകൾ, അന്തരീക്ഷത്തിലെ പൊടിയുടെ അംശം, അന്തരീക്ഷ താപനില തുടങ്ങിയവയോട് ശരീരം അമിതമായി പ്രതികരിക്കാറുണ്ട്. വളർത്തുന്ന മൃഗങ്ങളുടെ രോമങ്ങൾ, അവയുടെ ശരീരത്തിലുള്ള സൂക്ഷ്മമായ ജീവികൾ തുടങ്ങിയവയൊക്കെ അലർജി ഉണ്ടാക്കാം. വീടിനുള്ളിൽ

0: കാണുന്നുണ്ട്. അതേപോലെ ഭക്ഷണത്തിലേക്ക് പോയാൽ ഗോതമ്പ് അലർജിയുള്ളവരുണ്ട്, പാലും തൈരും മോരും ഒക്കെ അലർജിയുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഞണ്ട്, ചിപ്പി തുടങ്ങിയ ചിലതരം മത്സ്യങ്ങൾ, നാൽക്കാലികളുടെ മാംസങ്ങൾ, കൈതച്ചക്ക തുടങ്ങിയ ചില പഴവർഗ്ഗങ്ങൾ, ചേന തുടങ്ങിയ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുനാരങ്ങ പോലെയുള്ള അല്ലെങ്കിൽ സോയ പോലെയുള്ള പച്ചക്കറികൾ, ചായ, കാപ്പി, അതേപോലെ പുളിപ്പിച്ച ഫെർമെന്റഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇവയൊക്കെ നാം അലർജിക്കായിട്ട് പല രോഗികളിലും കാണുന്നു. അതേപോലെ തന്നെ ആഹാരത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ടുള്ള അതിൻ്റെ പ്രിസർവേറ്റീവ്സ് ആയ വിനാഗിരി, രാസവസ്തുക്കൾ, അതുപോലെ ചിലർക്ക് ഡിറ്റർജൻറ്റുകളും സാനിറ്റൈസറും പോലും അലർജിയാണ്. അതേപോലെ റബ്ബർ ഗ്ലൗസുകൾ, അതേപോലെ ലോഹങ്ങൾ, പ്രത്യേകിച്ചും അലൂമിനിയം ഒക്കെ പലർക്കും അലർജിക്കായിട്ട് കാണുന്നു. പ്ലാസ്റ്റിക്, ഇവയൊക്കെ അലർജിക്കായി കാണുന്നു. ഇവ കൂടാതെ ആയുർവേദത്തിൽ പരാമർശിക്കപ്പെടുന്ന വിരുദ്ധാഹാരത്തിൻ്റെ ഉപയോഗം, ഉദാഹരണത്തിന് പാലും പാലുൽപ്പന്നങ്ങളും, ചെറുനാരങ്ങ വിഭാഗത്തിൽപ്പെടുന്ന പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ, ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ അലർജിയായിട്ട് പലർക്കും കാണുന്നുണ്ട്. അതുപോലെ പാലും മത്സ്യവും ഒരേ സമയം ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നവരിലും നാം അലർജി കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരം ഉൾപ്പെടെ അലർജിക്കായതുകൊണ്ട് തന്നെ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാൻ.
1: ഡോക്ടർ, സാധാരണ രീതിയിൽ അലർജിയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ നമുക്ക് പറയുമ്പോൾ അത് ഏതെല്ലാം തരത്തിലുള്ള അലർജിയുടെ വകഭേദങ്ങളിലാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത് കൂടി പറയേണ്ടി വരും. അതായത് നമുക്ക് 5 തരത്തിലാണ് ഇത് വരിക. അലർജി കൊണ്ടുള്ള ആസ്മ അഥവാ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, ചുമ, തുമ്മൽ തുടങ്ങിയ അത്തരം ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, അതുപോലെ തന്നെ പീനസം, തലവേദന മുതലായ മറ്റു ലക്ഷണങ്ങളുള്ള അലർജി, അതുപോലെ ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അലർജി, 5-ാമത് പ്രാണികളിൽ നിന്നും ഉണ്ടാകുന്നവ. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ് ഉള്ളത്. ആദ്യം നമുക്ക് അലർജി കൊണ്ടുള്ള ശ്വാസം മുട്ടലിന് എന്താണ് ലക്ഷണമെന്ന് നോക്കാം. അലർജനുകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം, ചുമ, നെഞ്ചിനു പിടുത്തം, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, അപൂർണമായ വേഗത്തിൽ ശ്വാസചലനം, നടക്കാനും പടി കയറാനും പറ്റാതെയാവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നാം ഇവിടെ കോമൺലി കാണുന്നത്. ഇത് രാത്രിയിൽ കൂടുതലാകാറുണ്ട്. കിടക്കുന്നത് കൊണ്ടുള്ള പൂളിംഗ് ഓഫ് സെക്രീഷൻ കാരണം കഫം പുറത്തു പോകാതെയും ഹോർമോൺ പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടുമാണ് രാത്രിയിൽ ഇത് കൂടുന്നത്. ഇനിയും അലർജി മൂലമുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, ജലദോഷം, ചുമ തുടങ്ങിയ വളരെ സാധാരണമായ മറ്റൊരു അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. അവിടെ കാലാവസ്ഥയിലോ അന്തരീക്ഷത്തിലോ ഉള്ള വ്യത്യാസം പോലും അലർജിക്ക് കാരണമാകുന്നു. ഭക്ഷണം, ഇവ പ്രധാനം. ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ടി വരും. അതുപോലെ മൂക്ക്, ചെവി, കണ്ണ് എന്നിവിടങ്ങളിൽ അതിയായ ചൊറിച്ചിൽ, മൂക്കടപ്പ് ഇവ ഉണ്ടാകും. ഇത് വർദ്ധിച്ച് ശ്വാസതടസ്സമാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ കാണാറുണ്ട്. അവിടെ കണ്ണിന് താഴെ കരിവാളിപ്പ് ഇതിന്റെ മറ്റൊരു ലക്ഷണമായി തന്നെ കാണാൻ കഴിയും. കണ്ണിന് ചുവപ്പും ചൊറിച്ചിൽ, അതുപോലെ കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണിന് പുകച്ചിൽ തുടങ്ങിയവയും അലർജി കൊണ്ടുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളാണ്. ഇതേപോലെ പീനസം അഥവാ സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്കും നമുക്ക് ഇത്തരം അലർജിക് മാനിഫെസ്റ്റേഷൻസ് കാണാൻ സാധിക്കും. അവിടെ മൂക്കിന് ചുറ്റുമുള്ള അസ്ഥികളിലെ അറകളിൽ കഫം നിറച്ച് അത് അണുബാധയുണ്ടാക്കി മഞ്ഞ നിറത്തിലോ ഇളം പച്ച നിറത്തിലോ മൂക്കൊലിപ്പ് ഉണ്ടാക്കുന്നു. കഫത്തിന് ദുഷിച്ച ഗന്ധവും ഉണ്ടാകും. ശക്തമായ തലവേദന, പനി, രുചിക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പീനസ രോഗികളിൽ മൂക്കടപ്പും രാത്രി ശ്വാസതടസ്സവും മണമറിയാൻ സാധിക്കായികയും ഒക്കെ തന്നെ ഇവിടെ ലക്ഷണങ്ങളായി പേഷ്യൻസിൽ കണ്ടുവരുന്നു. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗ ലക്ഷണമാണ് അർട്ടിക്കേരിയ. ഇതിൽ ചൊറിഞ്ഞു തടിക്കൽ സാധാരണമായി ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും തണുപ്പു കാലാവസ്ഥ കാരണവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ശരീരമാസകലം ചൊറിച്ചിൽ വന്ന് ചുവന്ന് തടിച്ച് നീര് വന്ന് വീർക്കുന്നു. ഇത് കലശലാകുമ്പോൾ വയറുവേദനയും ഛർദിയും വയറിളക്കവും ഒക്കെയായി മാറുന്നു. അവിടെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന അലർജിയാണ് ഇതിന് കാരണമാകുന്നതെന്ന് പോലും പലപ്പോഴും രോഗികൾ മറന്നുപോവുകയും പിന്നീട് ഛർദിക്കും വയറുവേദനയ്ക്കും മാത്രം ചികിത്സ ചെയ്യുകയും കൃത്യമായ രോഗം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് അർട്ടിക്കേരിയ എന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ആവാതെ വീണ്ടും

0: നിലനിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ കൃത്യമായും ഡോക്ടറെ കാണുകയും അതിന് വേണുന്ന ചികിത്സ തേടുകയും തന്നെ വേണം. ഹോം റെമഡീസായി നമുക്ക് കറിവേപ്പിലയും മഞ്ഞളും ഒക്കെ അരച്ച് പുറമേ പുരട്ടാവുന്ന ഒരു രോഗമാണ് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. ഇനി അഞ്ചാമതായിട്ട്, ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നുമുള്ള അലർജിയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ മേൽപ്പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകാം. കൂടാതെ ഛർദിയും വയറുവേദനയും വയറിളക്കവും ഒക്കെ തന്നെ കൂടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എണ്ണ ചേർന്ന ഭക്ഷണം, മുട്ട, പാൽ, കടല, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയൊക്കെ കൂടാതെ രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുത്ത വെള്ളം ഒക്കെ ഇതിനൊരു പ്രധാന കാരണങ്ങളായി തീരാറുണ്ട്. തലയിൽ തേക്കുന്ന എണ്ണ പോലും പ്രധാനമാണെന്നുള്ളതാണ് അലർജി എന്ന രോഗത്തിന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പലപ്പോഴും മുടി വളരാനും മറ്റും തണുപ്പുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, അതായത് കറ്റാർവാഴയോ ചുവന്നുള്ളിയോ ഒക്കെ ചേർത്ത മരുന്നുകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചി തേക്കുന്ന ഒരു ശീലം ഒട്ടും തന്നെ അലർജിയെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അലർജി വല്ലാണ്ട് കൂടുകയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തേനീച്ച, കടന്തൽ, മറ്റ് ഷഡ്പദങ്ങൾ, തേൾ, ഞണ്ട് തുടങ്ങിയവയുടെ ദംശനം, അത് കടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അലർജി, ചെറിയ അളവിൽ ഇവയുടെ വിഷാംശം ഉള്ളിലെത്തിയാൽ ശക്തിയായ വേദനയും ചൊറിച്ചിലും നീരും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ അളവിൽ ഇവയുടെ വിഷാംശം ശരീരത്തിലെത്തിയാൽ ഇത് അലർജിക്ക് കാരണമായി തീരുകയും മരണകാരണമായി പോലും നാം ഇത് കണ്ടുവരുന്നു.
1: ഡോക്ടർ, ആയുർവേദ വിധി പ്രകാരം അലർജിയുടെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് തടയുന്നതിനായി ആയുർവേദം മുന്നോട്ട് വെക്കുന്ന മാർഗങ്ങൾ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കേണ്ടി വരും. അതായത്, ആഹാരം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഹാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഔഷധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദ വിധിപ്രകാരം ശരീരപ്രകൃതിക്ക് അനുസൃതമായ ആഹാരമാണ് നാം കഴിക്കേണ്ടത്. അതിനായി ശരീരപ്രകൃതി നമുക്കറിയേണ്ടതുണ്ട്. അതായത്, ഉദാഹരണത്തിന്, കഫപ്രകൃതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തലയിൽ എണ്ണ തേക്കുന്ന ആവശ്യകത തന്നെയില്ല. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യുക്തമായ ഔഷധം ചേർത്ത് കാച്ചിയ എണ്ണയായിരിക്കണം. അതുപോലെ വിരുദ്ധാഹാരം ഒഴിവാക്കുക, രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുപ്പിച്ച വെള്ളം ഒരു ഭക്ഷണവും ഉപയോഗിക്കാതിരിക്കുക, വിഷാംശമടങ്ങിയ ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട്, ദഹിക്കാൻ വിഷമതയുള്ള ആഹാര പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാം ശ്രദ്ധിക്കണം. അതേപോലെ മഞ്ഞൾ, ചുക്ക്, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ജീരകം, ഉലുവ, ഏലക്ക തുടങ്ങിയ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ദഹനശക്തി കൂട്ടുവാനും അലർജി മൂലമുള്ള പ്രശ്നങ്ങൾ തടയുവാനും സഹായിക്കും. വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലമുണ്ടാവണം. ആവശ്യത്തിന് അനുയോജ്യമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അത് ചുക്ക്, തുളസി തുടങ്ങിയ ദഹന ശക്തി കൂട്ടുന്ന ഔഷധങ്ങൾ നമുക്കവിടെ ചേർക്കാവുന്നതാണ്. ചില പ്രത്യേക ശരീരപ്രകൃതി ഉള്ളവർക്ക്, അതായത് കഫപിത്ത പ്രകൃതിക്കാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിശപ്പില്ലാതെ തന്നെയും കഴിക്കാം. ഇനി വിഹാരത്തിലേക്ക് വരാം, അഥവാ ശീലങ്ങളിലേക്ക് വരാം. അതായത്, രാത്രിയുള്ള കുളി, കാലത്ത് നേരത്തെയുള്ള കുളി, ഉറക്കമളപ്പ്, അതായത് പകലുറക്കം, സമയം തെറ്റിയുള്ള ഭക്ഷണം, രാത്രി വൈകിയുള്ള ഭക്ഷണം, മാനസിക പിരിമുറുക്കം, മാനസിക ആഘാതം, ഇവയൊക്കെ ഇതിന് കാരണമാകാം. അതുപോലെ ഒരുപാട് നേരം തണുത്ത കാറ്റേൽക്കുക, അല്ലെങ്കിൽ വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി, ഇതൊക്കെ ഇതിന് കാരണമാകാം. ഇനി ഔഷധത്തിലേക്ക് വന്നാലോ, ഭക്ഷണം തന്നെയാണ് പ്രധാനമായ ഔഷധം. ആയുർവേദം അനുശാസിക്കുന്നത് അത് തന്നെയാണ്. ആഹാരത്തെ തന്നെയാണ് ഔഷധമായി നാം സേവിക്കാനായി പറയുക. അതുപോലെ കുളിക്കുന്ന രീതി, അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുളിക്കുമ്പോൾ നമ്മൾ തല കുളിക്കുന്നത് തല കുനിച്ച് തന്നെ കുളിക്കുകയും നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെയും അതുപോലെ അലർജിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ അത് വളരെയേറെ സഹായിക്കും. അതുപോലെ മുഖവും ശരീരവും ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ഒരു ശീലവും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മുടെ ആഹാരവും വിഹാരവും ഔഷധവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആയുർവേദ സമീപനത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അലർജിയും അതേപോലുള്ള അനുബന്ധമായ രോഗങ്ങളെ ഒക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതേപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളിലും അതേപോലെ സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങളിലും ഒക്കെ തന്നെ യോഗയിലെ പ്രാണായാമങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ.

0: ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി. ഇപ്പോൾ മഴവില്ല്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
4: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
6: മഴവിലിൽ ഇനിയൊരു ഹിന്ദി ചലച്ചിത്ര ഗാനമാണ് ഉദിത് നാരായണനും മഹാലക്ഷ്മിയും പാടിയത്. ചിത്രം ദിൽസേ.

0: കിച്ചൺ ഒന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ. വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: ഇനിയൊരു മലയാള ആൽബം ഗാനം കേൾക്കാം.

0: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: മഴവിലിൽ ഇനി നമുക്കൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉണ്ണികൃഷ്ണനും കവിതാ സുബ്രഹ്മണ്യനും പാടിയത്. ചിത്രം ഋതം.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറും സന്ദർശിക്കൂ.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: മഴവിലിൽ ഇനിയൊരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: സിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
1: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: മഴവിളി. ഇനി നമുക്കൊരു മലയാള ആൽബം ഗാനം കേൾക്കാം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഇനിയൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ധൂൾ.

0: ഫൈവ് ജി പ്രൈസ് ടാലൻ
1: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: ഇനി നമുക്കൊരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. മിഷൻ കാശ്മീർ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും അൽക്ക യാഗ്നിക്കും സംഘവും പാടിയത്.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321, 9495653321, 9496593321. മഴവിലിൽ ഇനിയൊരു മലയാള ആൽബം ഗാനം കേൾക്കാം.

18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോബ ഭാവെയുടെ ജയ് ജഗത് എന്ന ആഹ്വാനം മാനവികതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി. ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിനുശേഷവും മുന്നൊരുക്ക പ്രവൃത്തികൾ തുടരുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് സമാപിച്ചു. കായികമേളയിൽ 99 പോയിന്റുകൾ നേടിയ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാ പോലീസ് തലത്തിൽ ചാമ്പ്യന്മാരായി. വളരുന്ന കുഞ്ഞുങ്ങളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റി മികച്ച പൌരന്മാരാക്കി വളർത്തുന്നതിന് അങ്കണവാടികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്ന് ടി ഒ മോഹനൻ MLA. കണ്ണൂരിൽ രാഷ്ട്രീയ പോഷൺ മാഹ് 2026, ബാല്യസ്പന്ദനം എന്നീ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പാലക്കാട് ദീപ്തി ബ്രെയിൽ സാക്ഷരതയുടെ 2-ാം ഘട്ട ഉദ്ഘാടനവും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60-ാം സ്ഥാപക ദിനാചരണവും സംഘടിപ്പിച്ചു. 5-ാമത് സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പും 3-ാമത് കേരള സ്റ്റേറ്റ് മിക്സഡ് ചാമ്പ്യൻഷിപ്പും നാളെയും മറ്റന്നാളും കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി രാഷ്ട്രം എന്ന ചിത്രത്തിൽ യേശുദാസും രചനയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
1: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
10: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
11: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
9: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
12: ഇട്ടിവാണി മേഡ് ഇൻ ചൈന എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, ബിബി. സംഗീതം കൈലാഷ് മേനോൻ. പാടിയത് നജീം അർഷാദ്, ഹരിശങ്കർ, മഞ്ജരി, ദേവിക, സൂര്യപ്രകാശ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
1: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
3: എന്തേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
3: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
4: അതെവിടുന്ന്?
3: ഇവിടെ YG-ന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
5: YG ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം YG.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
10: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
11: ഫർണിഷിംഗ് അവന്യൂ, ഈഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
12: ONV കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. MG ശ്രീകുമാറും ശ്വേതയും പാടിയത് ചിത്രം ഗീതാഞ്ജലി.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: വൈദി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
4: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
5: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
5: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
5: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. TNC അപ്ലൈ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
9: മേൽവിലാസം ശരിയാണ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം KL ശ്രീരാം, പാടിയത് ജയചന്ദ്രനും സുജാതയും.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് അനിത ഷെയ്ഖ്.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയതേ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
7: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
9: കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം, യേശുദാസും ഗായത്രിയും നരൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 ഉള്ള അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
0: നഗരപുരാണം.
3: കേരളത്തിന്റെ ദൃശ്യകലാ പ്രതീകമാണ് കഥകളി. സുന്ദരകലകളായ നൃത്തം, നാട്യം, ഗീതം, വാദ്യം എന്നിവയുടെയും നാടൻ കലകളായ മുടിയേറ്റ്, തീയാട്ട്, പടയണി തുടങ്ങിയവയുടെയും ചില ഘടകങ്ങൾ കഥകളിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗവേഷക മതം. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും സ്വാധീനവും ഏറെ പ്രകടമാണ്. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടം നിരവധി പരിഷ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കഥകളിയായി രൂപം പ്രാപിച്ചത്. തിരുവിതാംകൂർ ഭരിച്ച പല രാജാക്കന്മാരും കഥകളിയെയും കലാകാരന്മാരെയും അതിരറ്റ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തിരവൻ കാർത്തിക തിരുനാൾ കൊട്ടാരത്തിൽ തന്നെ ഒരു കഥകളി യോഗം സംഘടിപ്പിക്കുകയും അവർക്ക് ആടുവാനായി രാജസൂയം, ഭഗവധം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിക്കുകയും ചെയ്തു. കഥകളിക്കും മറ്റു നാട്യകലകൾക്കുമായി അദ്ദേഹം രചിച്ച ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ബാലരാമഭരതം. കാർത്തിക തിരുനാളിന്റെ അനന്തരവനായ അശ്വതി തിരുനാളും ആട്ടക്കഥാ സാഹിത്യത്തിന് അളവറ്റ സംഭാവനകൾ നൽകിയ ഒരു പ്രതിഭയാണ്. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അമ്പരീക്ഷ ചരിത്രം എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. സാഹിത്യ ഭംഗി കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് അശ്വതി തിരുനാളിന്റെ എല്ലാ കൃതികളും. ഇരയിമൻ തമ്പിയുടെ കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം എന്നീ രചനകളും ആട്ടക്കഥാ സാഹിത്യത്തിന് ലഭിച്ച അതുല്യ സംഭാവനകളാണ്. രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ രാജാവുമായിരുന്ന സ്വാതി തിരുനാൾ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഏറെ ശ്രദ്ധ പതിപ്പിച്ചത് നൃത്ത സംഗീത മേഖലകളിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെറുപ്പം മുതൽ തന്നെ അഭിനയകലയോടും നാട്യരൂപങ്ങളോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കഥകളിയോട് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിപ്രഗത്ഭരായ നടന്മാരെയും വാദ്യക്കാരെയും പാട്ടുകാരെയും അണിനിരത്തി കൊട്ടാരം ചെലവിൽ ഒരു സ്ഥിരം കഥകളി യോഗം സംഘടിപ്പിക്കുന്നത് ഉത്രം തിരുനാളാണ്. വലിയ കൊട്ടാരം കഥകളി യോഗം എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഈ സംഘത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ കലാകാരന്മാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചുകൃഷ്ണപിള്ള കണ്ടച്ച പണിക്കർ, വലിയ കൊച്ചയ്യപ്പ പണിക്കർ, ചെറിയ കൊച്ചയ്യപ്പ പണിക്കർ, കണ്ടിയൂർ പപ്പുപിള്ള, ശേഖരവാര്യർ, കിട്ടുണ്ണി, നളനുണ്ണി, പഴവങ്ങാടി മാർത്താണ്ഡൻ ഇവരായിരുന്നു പ്രധാനപ്പെട്ട കൊട്ടാരം കളിക്കാർ. ഇവരോടുള്ളതിനേക്കാളേറെ രാജസ്ഥാനത്തിന്റെ പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ഒരു നടനായിരുന്നു പുന്നക്കൽ ഈശ്വരപിള്ള. 7-8 മണിക്കൂറുകൾ നീളുന്ന കഥകളെ 2-3 മണിക്കൂറുകളാക്കി ചുരുക്കി അവതരിപ്പിക്കുന്ന രീതി ആദ്യം പരീക്ഷിച്ചതും തിരുവനന്തപുരത്ത് തന്നെ. 1932 പ്രൊഫസർ വി കൃഷ്ണൻ തമ്പിയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത കഥകളി ക്ലബാണ് ഈ രീതി നടപ്പിലാക്കിയത്. മാസം തോറും ഓരോ കഥകളി അവതരിപ്പിക്കുകയും സന്ധ്യയ്ക്ക് ആരംഭിച്ച് രാത്രി 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു രീതി. പിന്നീടിത് പലരും അനുകരിക്കുകയുണ്ടായി. സർക്കാർ സ്കൂളിനോട് ചേർന്ന് ആദ്യമായി കഥകളി അഭിനയത്തിന് ക്ലാസുകൾ ആരംഭിക്കുന്നതും അനന്തപുരിയിൽ തന്നെ. കിഴക്കേക്കോട്ടയ്ക്കടുത്ത് അട്ടക്കുളങ്ങര സർക്കാർ സ്കൂളിലാണ് ഈ അഭിനയ കളരിക്ക് തുടക്കം കുറിക്കുന്നത്. ആധുനിക കഥകളി പ്രസ്ഥാനത്തിന്റെ വളർത്തച്ഛനായ വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിന്റെ തനതായ ഈ സമ്പൂർണ്ണ ദൃശ്യകലയെ വിദേശത്ത് പരിചയപ്പെടുത്തിയത്. കഥകളി സംഘവുമായി അദ്ദേഹം വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിദേശികളിൽ ജിജ്ഞാസ വളർത്തുക മാത്രമല്ല കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് ക്ലാസിക് കലകളുടെ സംരക്ഷണത്തിനും അഭ്യസനത്തിനുമായി കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഇന്ന് ഒരു കൽപ്പിത സർവകലാശാലയായി അംഗീകാരം നേടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമാണ് മാർഗി. കലാമണ്ഡലം പോലെ തന്നെ കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ അഭ്യസനത്തിനും രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് മാർഗി. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
0: ആകാശവാണി അനന്തപുരി FM 101.9.
4: പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
5: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഒഡീസിയൂസിന്റെ സാഹസിക കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസ് വളരെ അധികം കഷ്ടതകൾക്കും യാതനകൾക്കും ഒടുവിൽ അഥീനി ദേവിയുടെ സഹായത്തോടെ തന്റെ സ്വന്തം ദേശത്ത് എത്തിയിരിക്കുകയാണ്. ആ ഭൂമി കണ്ടപ്പോൾ, ആ ഭൂമിയിൽ തൊട്ടപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം സന്തോഷവാനായി തീർന്നു. ഇനിയെങ്കിലും ഒഡീസിയൂസിന് സ്വന്തം മകനെയും ഭാര്യയെയും കണ്ട് അവരോടൊപ്പം ജീവിക്കാൻ പറ്റുമോ? നോക്കാമല്ലേ, ഇനിയും അദ്ദേഹത്തിന് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമോ എന്തോ. കഥയിലേക്ക് പോകാം. ടെലമാക്കസിനെ കാണാൻ ഭാഗ്യം ലഭിക്കുമെങ്കിൽ ജലദേവന് അർച്ചന ചെയ്യാമെന്ന് നേർച്ച നേർന്നു. അഥീനി പറഞ്ഞു, ഒഡീസിയൂസേ, ആദ്യം തന്നെ താങ്കൾക്കുള്ള ഈ നിധികളും സ്വർണവും ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഗുഹയിൽ വിലപ്പെട്ട വസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് വച്ചതിനു ശേഷം അതിന്റെ വാതിൽ ഒഡീസിയൂസും ദേവിയും ചേർന്ന് ഭദ്രമായി അടച്ചു. രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് ഒഡീസിയൂസും അഥീനി ദേവിയും ചേർന്ന് ആലോചിച്ചു. ദേവി പറഞ്ഞു, ഒഡീസിയൂസ് രാജാവേ, ഇതുവരെ ആരും താങ്കളെ കബളിപ്പിച്ചിട്ടില്ല, പരാജയപ്പെടുത്തിയിട്ടുമില്ല. കഴിഞ്ഞ 3 കൊല്ലമായി നിങ്ങളുടെ വീട്ടിൽ നിരന്തരം ആക്രമണം നടത്തുകയും നിങ്ങളുടെ സ്വത്ത് ധൂർത്തടിക്കുകയും ലോകൈക സുന്ദരിയായ നിങ്ങളുടെ ഭാര്യയോട് പ്രേമാഭ്യർത്ഥന ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് സംഹരിക്കേണ്ടത് എന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അഥീനി തുടർന്നു, നിങ്ങളുടെ ഭാര്യ പെനിലോപ്പിയാണെങ്കിൽ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു. ആ ദുഷ്ടപരീക്ഷകളെ കബളിപ്പിച്ച് സമയം നീട്ടിക്കൊണ്ടുപോകാനായി അവർക്കോരോ തരത്തിലുള്ള ആശ കൊടുക്കുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു. പക്ഷേ അവരിൽ ആരെയെങ്കിലും വിവാഹം കഴിക്കാൻ പെനിലോപ്പി ആഗ്രഹിക്കുന്നില്ല. ഒഡീസിയൂസ് നന്ദിയോടെ പറഞ്ഞു, ദേവി, അങ്ങ് ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അഗമനോണ് പറ്റിയതുപോലെ അപകടം എനിക്ക് വരുമായിരുന്നു. എന്റെ ഭാവി കാര്യങ്ങളിൽ ദേവി എപ്പോഴും എനിക്ക് തുണയായിരിക്കുക. അഥീനി മറുപടി പറഞ്ഞു, ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് തുണയായിരിക്കും. അപകടകരമായ ഉദ്യമങ്ങളിൽ നിങ്ങളെ കൈവിടിയില്ല. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും മുതൽ ധൂർത്തടിക്കുകയും ചെയ്യുന്ന മുഷ്കന്മാരുടെ ശിരസുകൾ ഏറെ താമസിയാതെ ഛേദിക്കപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. അഥീനി ദേവിയുടെ വാക്കുകൾ ഒഡീസിയൂസിനെ സന്തോഷിപ്പിച്ചു. തന്റെ കൊട്ടാരം മുതൽ മുടിപ്പിക്കുന്ന വിടകേസരിമാരോട് പ്രതികാരം ചെയ്യാൻ അത്യധികമായ ദാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദേവി പറഞ്ഞു, ഒഡീസിയൂസേ, താങ്കൾ ഈ വേഷത്തിൽ ഇഥാക്ക കൊട്ടാരത്തിലേക്ക് പോകുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. ആർക്കും നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രച്ഛന്ന വേഷം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ തടിച്ചുകൊഴുത്ത മാംസപേശികളെ ഞാൻ ചെറുതാക്കിക്കളയും. മനോഹരമായ തലമുടി അപ്രത്യക്ഷമാക്കും. നിങ്ങളുടെ തിളങ്ങുന്ന കണ്ണുകൾ ജരാബാധിതമാക്കും. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ധരിക്കാൻ നൽകുന്നത്. മുഷ്കന്മാരായ കാമുകന്മാർക്ക് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം പുത്രനുപോലും നിങ്ങളെ ഒരു യാചകനായിട്ടേ കരുതാൻ കഴിയുകയുള്ളൂ. കേൾക്കാൻ സുഖകരമല്ലെങ്കിലും ആ വാക്കുകളിൽ നിന്ന് അഥീനി ദേവിയുടെ ആത്മാർത്ഥത ഒഡീസിയൂസ് മനസ്സിലാക്കി. അഥീനി പറഞ്ഞു, ആദ്യമായി നിങ്ങൾ പോകേണ്ടത് പന്നിപ്പറ്റങ്ങളെ സൂക്ഷിക്കുന്ന വിശ്വസ്തനായ വൃദ്ധന്റെ പക്കലേക്കാണ്. നിങ്ങളുടെ പുത്രൻ ടെലമാക്കസ് മെനലാവൂസിന്റെ കൊട്ടാരത്തിൽ കഴിയുന്നു. അവൻ നാട്ടിലേക്ക് മടങ്ങുന്ന വഴി അവനെ നിഗ്രഹിക്കുവാൻ ശത്രുക്കൾ കാത്തുകിടപ്പുണ്ട്. പക്ഷേ അഹിതമൊന്നും സംഭവിക്കുകയില്ല. സ്വത്ത് ദൂർത്തടിക്കുന്ന ആ ഭീകരന്മാരെ താങ്കൾക്ക് നേരിടാൻ കഴിയും. അഥീനി തന്റെ മാന്ത്രിക വടികൊണ്ട് ഒഡീസിയൂസിന്റെ ശരീരം പല ഒരു തലോടി. മാംസളമായ ആ ശരീരം ഉണങ്ങി വരണ്ടു. തിളങ്ങുന്ന മുടിയും ശിരസിൽ നിന്നും മാറ്റി അവയവങ്ങൾ ഒരു പടുവൃദ്ധന്റേതുപോലെയാക്കി. കണ്ണുകൾക്ക് ചുറ്റും ജരകൾ പ്രത്യക്ഷമായി. കീറിപ്പറഞ്ഞ പഴന്തുണികളും കീറ കുപ്പായവും മാനിന്റെ രോമം കൊഴിഞ്ഞ തോലും ഒഡീസിയുസിനെ ധരിപ്പിക്കുകയും ചെയ്തു. നീളമുള്ള ഒരു വടിയും കീറിയ ഒരു സഞ്ചിയും അയാൾ കയ്യിലെടുത്തപ്പോൾ മരണത്തിന്റെ പടിവാതിൽക്കലെത്തിയ പ്രാകൃതനായ ഒരു ഭിക്ഷക്കാരനായി ഒഡീസിയുസ് രൂപാന്തരപ്പെട്ടു. അഥീനി ദേവിയും ഒഡീസിയുസും തമ്മിൽ പിരിഞ്ഞു. ടെലമാക്കസിനെ വിളിച്ചുകൊണ്ടുവന്ന് ഒഡീസിയുസുമായി സന്ധിപ്പിക്കുവാൻ ദേവി ലെസിഡമോണിലേക്ക് യാത്രയായി. ഒഡീസിയുസ് കുറ്റിക്കാടുകളും കുന്നിൻ ചരിവുകളുമുള്ളതായ വഴിയിലൂടെ പന്നിപ്പറ്റങ്ങളുടെ കാവൽക്കാരനായ യൂമിയോസിന്റെ വീട്ടിലേക്ക് നടന്നു. ആ വൃദ്ധൻ തുകൽ കൊണ്ട് ചെരിപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. വന്യമൃഗ

ഇത്രയ്ക്ക് സ്നേഹപൂർണമായി എന്നെ പരിചരിക്കുന്നതിൽ താങ്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. സ്യൂസ് ഭഗവാൻ താങ്കളെ അനുഗ്രഹിക്കട്ടെ, യൂമിയോസ് പറഞ്ഞു. നിങ്ങളെക്കാൾ പ്രാകൃതനായ ഒരാൾ വന്നാലും ഈ യൂമിയോസ് സ്നേഹപൂർവം പരിചരിക്കും. എന്റെ പൊന്നുംകുടത്ത് യജമാനൻ എനിക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹം എവിടെയെങ്കിലും അലഞ്ഞു തിരിയുകയാവും. അദ്ദേഹം വന്നിരുന്നെങ്കിൽ എന്റെ ദുഃഖമെല്ലാം അസ്തമിക്കുമായിരുന്നു. എനിക്കൊരു മുറി പുരയിടവും ഒരു വീടും തന്ന് ഒരു കല്യാണവും നടത്തിച്ച് സുഖമായി കഴിയുവാൻ അനുഗ്രഹിക്കുമായിരുന്നു. ഹെലൻ എന്ന ആ മൂദേവിയാണ് ഇതിനെല്ലാം കാരണം. അവൾ മൂലമല്ലേ ഗ്രീസിലെ ശൂരന്മാരായ ആളുകളെല്ലാം ട്രോയ് ദ്വീപിൽ പോയി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. എന്റെ യജമാനൻ അഗമനോൻ രാജാവിന്റെ കൂടെ പോയി യുദ്ധം നടത്തി, ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. തന്മൂലം ഇഥാക്ക രാജ്യത്തിനും എനിക്കും നാഥനില്ലാതായി തീർന്നു. പന്നി സൂക്ഷിപ്പുകാരനായ യൂമിയോസ് പന്നികളിൽ രണ്ടെണ്ണത്തിനെ കൊന്ന് അപരിചിതനായ ഭിക്ഷക്കാരന് വേണ്ടി രുചികരമായ ഭക്ഷണം തയ്യാറാക്കി മരക്കോപ്പയിൽ വീഞ്ഞു നൽകി. യൂമിയോസ് നൽകിയ ഭക്ഷണം ഒഡീസിയസ് ആർത്തിയോടെ കഴിച്ചു. അദ്ദേഹത്തിന്റെ ക്ഷീണം ഒട്ടുമാറി. യൂമിയോസ് പറഞ്ഞു, ഇഥാക്കയിൽ എന്നും ദുഃഖം മാത്രമേ ഉള്ളൂ. ഒഡീസിയസിന്റെ സുന്ദരിയായ ഭാര്യയും മകനും അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ യാത്രക്കാർ വരുന്നു. അവർ രാജ്ഞിയുടെ സന്നിധിയിൽ ഒഡീസിയസിനെ കുറിച്ചുള്ള കഥകൾ പറയുന്നു. അവരെയെല്ലാം പെനിലോപ്പി രാജ്ഞി സൽക്കരിക്കും. അവർ പറയുന്ന കഥകൾ കേട്ട് രാജ്ഞിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും. പക്ഷേ എല്ലാം കള്ളക്കഥകളാണ്. രാജകൊട്ടാരത്തിലെ വിലപിടിച്ച സാധനങ്ങൾ തട്ടിയെടുക്കുവാനാണ് അവർ അടുത്തുകൂടുന്നത്. യൂമിയോസ് തുടർന്നു, ഒരുപക്ഷെ എന്റെ യജമാനൻ മരിച്ചു കാണും. പട്ടികളും പ്രേതം ഭുജിക്കുന്ന കഴുകന്മാരും അദ്ദേഹത്തിന്റെ മാംസം തിന്നിരിക്കും. അഥവാ സമുദ്രയാത്രയിൽ ഏതെങ്കിലും മത്സ്യം അദ്ദേഹത്തെ ആഹാരമാക്കിയിരിക്കാം. അസ്ഥികൂടം തിരയടിച്ച് കരയിലെത്തിയിരിക്കാം. കഷ്ട യജമാനൻ ഞങ്ങളെ വിട്ടുപോയി. ഒഡീസിയസ് രാജാവിനെ കാണാൻ ഞാൻ എത്ര കൊതിക്കുന്നുവെന്നോ. എന്റെ ജീവിതത്തിൽ യജമാനൻ വേർപെട്ട ദുഃഖത്തെക്കാൾ വലുത് യാതൊന്നുമില്ല. ഇത് പറയുമ്പോൾ യൂമിയോസിന്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകുകയായിരുന്നു. ഒഡീസിയസ് തന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താതെ ആ വൃദ്ധനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എന്തു തന്നെയായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ യജമാനൻ മടങ്ങിയെത്തുക തന്നെ ചെയ്യും. ഭിക്ഷക്കാരന്റെ രൂപമണിഞ്ഞ ഒഡീസിയസ് ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞു, ദേവകളിൽ പ്രഥമനായ സ്യൂസ്, അങ്ങന്റെ വാക്കുകൾക്ക് സാക്ഷിയായിരുന്നാലും. യാചകനോട് യൂമിയോസ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു. എങ്ങനെയാണ് അയാൾ ഇഥാക്കയിൽ എത്തിയതെന്നും ഏതെല്ലാം ദുരിതങ്ങൾ സഹിച്ചാണ് ജീവിതം ചെലവഴിച്ചതെന്നും അറിയുവാൻ ആ കാവൽക്കാരൻ ആഗ്രഹിച്ചു. ഒഡീസിയസ് താൻ ക്രീറ്റുകാരനാണെന്നും ട്രോയയിൽ യുദ്ധത്തിനു പോയി ദീർഘകാലം അവിടെ സേനാധിപനായി കഴിഞ്ഞു എന്നും പറഞ്ഞു. തിരികെ പോരുമ്പോൾ കപ്പൽ തകർന്ന് എപ്പിറസ് തുറമുഖത്തെത്തി. എപ്പിറസിലെ രാജാവ് മടക്കയാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകി. താൻ അവിടെ എത്തുന്നതിനു മുമ്പ് ഒഡീസിയസ് അവിടെയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് അറിഞ്ഞുകൂടാ. 7 വർഷം ഈജിപ്തിലെ ജനങ്ങളോടൊത്ത് കഴിഞ്ഞ ശേഷം വമ്പിച്ച സ്വത്തുമായി തിരികെ പോന്നപ്പോൾ ഫിഷ്യൻ കച്ചവടക്കാർ വഞ്ചിച്ചു. അവരോടൊത്ത് കപ്പലിൽ യാത്ര ചെയ്ത തനിക്ക് വഴിക്ക് വെച്ച് അപകടം സംഭവിച്ചു. ദൈവഹത്യ രക്ഷപ്പെട്ട താൻ ഇപ്പോൾ ഇഥാക്കയിൽ എത്തിയതാണ്. പന്നി സൂക്ഷിപ്പുകാരനായ യൂമിയോസ് ഒഡീസിയസ് പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചു. യൂമിയോസ് പറഞ്ഞു, ഹതഭാഗ്യനായ സ്നേഹിത, താങ്കളുടെ ദാരുണമായ കഥകൾ എന്റെ ഹൃദയത്തെ പിളർക്കുന്നു. എങ്കിലും ഒഡീസിയസ് തിരിച്ചുവരും എന്നുള്ള താങ്കളുടെ പ്രവചനം മാത്രം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദുഃഖിതനും അശരണനുമായ താങ്കളെ ദേവകൾ എന്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ പന്നിപ്പറ്റങ്ങളുമായി മറ്റുള്ളവർ എത്തി. പന്നികളെയെല്ലാം അവരുടെ താവളങ്ങളിലാക്കിയ ശേഷം ആ കൂട്ടുകാരും സദസ്സിൽ പങ്കുചേർന്നു. യൂമിയോസ് പറഞ്ഞു, സീത നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ല പന്നിയെ കൊണ്ടുവരൂ. ദൂരയാത്രികനായ നമ്മുടെ അതിഥിയുടെ ബഹുമാനാർത്ഥം അതിനെ കൊന്ന് നമുക്ക് വിരുന്ന് നടത്താം. പകൽ സമയത്തെ നിങ്ങളുടെ ആയാസത്തിനും ക്ലേശത്തിനും അറുതി വരുമല്ലോ. ഒരു പന്നിയെ കൊന്ന് അവർ പാകപ്പെടുത്തി. മാംസകഷ്ണങ്ങൾ യൂമിയോസ് 7 പങ്കിട്ടു. ആദ്യത്തെ പങ്ക് അയാൾ പ്രാർത്ഥനയോടുകൂടി അപ്സരസുകൾക്കും ഹെർമിസ്മിയായുടെ പുത്രനുമായി മാറ്റിവെച്ചു. ബാക്കിയുള്ള പങ്കുകൾ അയാൾ തനിക്കും അനുചരന്മാർക്കും ഒഡീസിയസിനുമായി വിളമ്പി. ഒഡീസിയസ് പറഞ്ഞു, യൂമിയോസ്, കീറവസ്ത്രങ്ങൾ ധരിച്ച ഒരു ഭിക്ഷക്കാരനോട് നിങ്ങൾ കാണിക്കുന്ന ഔദാര്യത്തിനും ആദരവിനും സ്യൂസ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൂമിയോസ് അടുപ്പിന് സമീപമായി ആട്ടിൻ തോലുകൾ വിരിച്ച് ഒരു കിടക്ക ഉണ്ടാക്കി. ഒഡീസിയസ് അതിൽ സുഖമായി ശയിച്ചു. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നതിനാൽ സ്വന്തം ഉപയോഗത്തിനായി കരുതിയിരുന്ന കമ്പിളിപ്പുതപ്പ് യൂമിയോസ് അതിഥിക്ക് നൽകി. ഒഡീസിയസ് ചൂടുള്ള കിടക്കയിൽ സുഖമായി ഉറങ്ങി. മറ്റുള്ളവർ ചുറ്റും കിടന്നു. വിശ്വസ്തനായ യൂമിയോസ് തന്റെ സംരക്ഷണത്തിലുള്ള പന്നിപ്പറ്റങ്ങളെ വിട്ടകന്ന് ശയിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. കുടിലിനു വെളിയിൽ കിടക്ക സജ്ജീകരിച്ച് അവിടെയാണ് അയാൾ അന്തിയുറങ്ങിയത്.
യജമാനൻ

0: സ്ഥലത്തില്ലാതിരുന്നിട്ടും ആ പന്നിപ്പറ്റങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ വ്യഗ്രത കാട്ടിയ വിശ്വസ്ത ഭൃത്യനെ ഒഡീസിയോസ് മനസാ അഭിനന്ദിച്ചു.
1: അഥീനി ദേവി നേരെ ടെലമാക്കസിന്റെ സമീപത്തേക്കാണ് പോയത്. മെനലാവൂസിന്റെയും ഹെലന്റെയും അതിഥിയായി ലെസിഡമോണയിൽ അയാൾ താമസിക്കുകയായിരുന്നു. ട്രോയ് യുദ്ധത്തിൽ ഒഡീസിയോസിന്റെ സഹപ്രവർത്തകനായ നെസ്റ്ററുടെ പുത്രൻ പിസിസ്ട്രാസുമൊത്ത് മെനലാവൂസിന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ അയാൾ കിടക്കുകയായിരുന്നു. പിസിസ്ട്രാസ് ഉറങ്ങി. പിതാവിനെക്കുറിച്ചുള്ള ദുസ്സഹമായ ചിന്തകൾ മൂലം ടെലമാക്കസ് ഉറക്കം വരാതെ സമയം കഴിച്ചുകൂട്ടി. അഥീനി ദേവി ടെലമാക്കസിനോട് പറഞ്ഞു, ടെലമാക്കസ്, നീ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിച്ചുകൂട്ടാനാണോ ഭാവം? കോമാളികൾ നിന്റെ അമ്മയെ വിവാഹം കഴിക്കാൻ ഇഥാക്കയിൽ കാത്തുകെട്ടിക്കിടക്കുന്നു. ആ ദുഷ്ടന്മാർ നിന്റെ പിതാവിന്റെ സ്വത്ത് ദിവസം തോറും ധൂർത്തടിച്ചു കളയുകയാണ്. നിന്റെ അമ്മയെ യുറിമാക്കസ് എന്ന പ്രഭുവിനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ അവരുടെ ബന്ധുജനങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അങ്ങനെയൊരു വിവാഹം കഴിഞ്ഞാൽ പെനിലോപ്പി ഒഡീസിയസിനെയും നിന്നെയും പാടെ മറന്നെന്ന് വരാം. ഉടനെ തന്നെ ഇഥാക്കയിലേക്ക് നീ മടങ്ങണം. വീട്ടുകാര്യങ്ങൾ ഏറ്റെടുക്കുകയും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും വേണം. സാമൂസിനും ഇഥാക്കായ്ക്കുമിടയ്ക്ക് കുടിലചിത്തരായ പ്രഭുക്കന്മാർ നിന്നെ വധിക്കാൻ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് പുറംകടലിലൂടെ കപ്പലോടിച്ചു പോകൂ. നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദേവത അനുകൂലമായ കാറ്റയച്ച് കപ്പൽ ശരിയായ മാർഗത്തിലൂടെ നയിക്കും.
2: ഒഡീസിയോസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
3: പണ്ട്
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. രണ്ട് ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. രാത്രി 12:45 മണിവരെയുള്ള സമയങ്ങളിലാകും നിയന്ത്രണം. ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിനുശേഷവും മുന്നൊരുക്ക പ്രവൃത്തികൾ തുടരുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പതിനെട്ടാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഈ മാസം 25 തുടക്കമാകും. തിരുവനന്തപുരം കൈരളി, ശ്രീ, നിള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള. ഇടുക്കി കട്ടപ്പനയിൽ സർക്കാർ നിരോധനം ലംഘിച്ച് വിറ്റഴിച്ച

150 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിക്ക് കൊല്ലം അച്ചൻകോവിൽ ആവണിപ്പാറയിൽ തുടക്കമായി. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് സമാപിച്ചു. കായികമേളയിൽ 99 പോയിന്റുകൾ നേടിയ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാ പോലീസ് തലത്തിൽ ചാമ്പ്യന്മാരായി. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി. ഡോക്ടർ സുഷ VS സംസാരിക്കുന്നു. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീത സുധ. വെട്ടിക്കവല KN ശശികുമാർ നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ. 10:30 നിഷാസുരഭി. 11:00 സുഭാഷിതം. ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷമലരി. ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിത. ആലാപനം കല്ലറ ഗോപൻ. ഉദയഗീതം ജി വേണുഗോപാൽ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖല വാർത്തകൾ. 7:15 ആയുരാരോഗ്യം. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യം ഉത്തരം കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 138. 8:35 തൃശൂർ ഫാഷൻ ജുവലറി സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി. മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ സ്തുതികൾ രണ്ടാം ഭാഗം. 11:30 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. മുൻ ചീഫ് സെക്രട്ടറി VP ജോയിയുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഹിന്ദി ഡ്യുയറ്റ് സോങ്സ്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പച്ചക്കറികളിലെ സംയോജിത രോഗ കീട നിയന്ത്രണം. ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധയിൽ നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിഷാസുരഭി. 11:00 സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില

34.6°C. കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5°C. കുറഞ്ഞ താപനില 25.7°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദാദാ സാഹിബ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ടും.
5: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറും സന്ദർശിക്കൂ.
7: ലേലം എന്ന ചിത്രത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കും. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തൻചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യമായി മ്യാവു എന്ന ചിത്രത്തിൽ ശിവഹരി വർമ്മ പാടിയ ഗാനം, രചന മുത്തുസ്വാമി ദീക്ഷിതർ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: കൈതപ്രത്തിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ, സംഗീതം വേണുഗോപാൽ പാടിയത്, ചിത്രം വെൻഡർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി.

0: സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
2: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

0: പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെഎസ്ഇബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ്ണ സെന്റർസ് ഭി ബൻ രഹേ ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കീ നയി സംഭാവനയെ ആകാർ ലേ രഹി ബ്രിക്സ് കി ബഡ്തി സ്കേൽ സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹി ഹേ.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈജമ്പ്, ഷോർട്ട്പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ് ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നുവരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനൽ അടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയുടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന് ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും UN സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ശ്രീകുമാരൻ തമ്പിവാരികൾ എഴുതി സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആവശ്യമുള്ള സമയത്ത് സഹായിച്ച കൈകൾ കാലം കഴിഞ്ഞാലും മറക്കാൻ പാടില്ല. കാരണം അവർ നൽകിയത് ഒരു സഹായം മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന വിശ്വാസം കൂടിയാണ്. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നുമൊക്കെ ഇന്നത്തെ പരിപാടിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു വെള്ളായണി കാർഷിക

0: പ്രകൃതിയുടെ നിലനിൽപ്പും കൃഷിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം, മണ്ണിന്റെ ഗുണനിലവാര തകർച്ച, ജലക്ഷാമം തുടങ്ങി നിരവധി വെല്ലുവിളികൾ കാർഷിക മേഖല നേരിടുകയാണ്. അതോടൊപ്പം കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ അളവും പരിസ്ഥിതിയെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്ന ആശയം ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഈ ആശയത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കാർബൺ ന്യൂട്രൽ കൃഷിയിലൂടെ സുസ്ഥിരമായ ഒരു ഭാവി എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രോണമി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ്.
1: നമസ്കാരം. പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി, നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും. പണ്ടൊക്കെ കൃത്യസമയത്ത് പെയ്തിരുന്ന മഴയും ചൂടുമൊക്കെ ഇന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഒരു വിദൂര ഭീഷണിയല്ല, അത് നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വേനൽക്കാലം, കൃഷിനാശങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ ആഗോള പ്രതിസന്ധിയിൽ നമ്മുടെ രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് കൃഷിയുടെ പങ്ക് എന്താണ്? നമ്മൾ എത്രത്തോളമാണ് പ്രധാനമായുള്ള ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്നത്? പലരും വിചാരിക്കുന്നത് ഇന്ത്യ ഒരു വലിയ മലിനീകരണ സ്രോതസ്സാണ് എന്നാണ്. ലോകത്താകെയുള്ള കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്, രണ്ടാം സ്ഥാനത്ത് അമേരിക്കയും, മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ. എന്നാൽ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന വസ്തുതയുള്ളത്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ വെച്ച് ആളോഹരി കാർബൺ പുറന്തള്ളൽ കണക്കാക്കിയാൽ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ 110 സ്ഥാനത്ത് മാത്രമാണ്. ലോക ശരാശരി ആളോഹരി കാർബൺ ബഹിർഗമനം 4.4 ടൺ ആയിരിക്കുമ്പോൾ ഇന്ത്യയുടേത് വെറും 1.74 ടൺ മാത്രമാണ്. എങ്കിലും ഒരു ഉത്തരവാദിത്വമുള്ള രാജ്യം എന്ന നിലയിൽ ഹരിതഗൃഹവാതകങ്ങളുടെ ആകെ പുറന്തള്ളൽ കുറയ്ക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് 2070 ഇന്ത്യ നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് എങ്ങനെ സംഭാവന നൽകാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കൃഷിയാണ് വൻതോതിൽ വായുമലിനീകരണത്തിന് കാരണമെന്നാണ്. എന്നാൽ ശാസ്ത്രീയമായ കണക്കുകൾ പരിശോധിച്ചാൽ ഭാരതത്തിലാകെ പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ കൃഷി, കന്നുകാലി വളർത്തൽ, ഭൂവിനിയോഗം എന്നിവയുടെ പങ്ക് വെറും 14% മാത്രമാണ്. ബാക്കി സിംഹഭാഗവും വരുന്നത് ഊർജോൽപാദനം 44%, നിർമ്മാണ മേഖല 18%, ഗതാഗതം 13% എന്നിവയിൽ നിന്നാണ്. ഇനി ഈ കൃഷി മേഖലയിൽ നിന്നുള്ള 14%ത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാന വില്ലൻ കന്നുകാലി വളർത്തലാണ്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, അതായത് 55%, ഹരിതഗൃഹവാതകങ്ങളും പ്രത്യേകിച്ച് മീഥെയ്ൻ നിർഗമിക്കുന്നത്. രാസവളങ്ങളുടെ ഉപയോഗം കാരണം മണ്ണിൽ നിന്നുണ്ടാകുന്ന നൈട്രസ് ഓക്സൈഡ് നിർഗമനം 19%. പരമ്പരാഗത രീതിയിൽ വെള്ളം കെട്ടിനിർത്തിയുള്ള നെൽകൃഷി വഴി 17% ഉണ്ടാകുന്നു. ജൈവവളങ്ങളുടെ അശാസ്ത്രീയമായ അഴുകൽ വഴി 7%, വൈക്കോലും മറ്റും കത്തിക്കുന്നത് വഴി 2% വാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു. അതുകൊണ്ട് കൃഷിയിൽ മാറ്റം വരുത്താതെ നമുക്ക് ഹരിതഗൃഹ വാതകങ്ങളുടെ ഈ 14% നിർഗമനം കുറയ്ക്കാൻ കഴിയില്ല എന്ന് വ്യക്തം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കൃഷിരീതികൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണോ അതോ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് ആധുനിക കൃഷിയിലേക്ക് മാറിയപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ തുടങ്ങി. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി അഥവാ കാർബൺ തുല്യതാ കൃഷി. എന്താണ് ഈ കാർബൺ തുല്യതാ കൃഷി? വളരെ ലളിതമായി പറഞ്ഞാൽ കൃഷിയിലൂടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് പരമാവധി കുറയ്ക്കുകയും അതിനേക്കാൾ കൂടുതൽ കാർബൺ മണ്ണിലേക്കും സസ്യങ്ങളിലേക്കും തിരികെ ആകിരണം ചെയ്യുകയും ചെയ്യുക, അതായത് കാർബണിന്റെ അളവ് 0 എത്തിക്കുക എന്നതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ കൃഷിയിടങ്ങൾ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹരിതവിപ്ലവത്തിന്

0: ശേഷം അമിതമായി രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് താൽക്കാലികമായി വിളവ് വർദ്ധിപ്പിച്ചെങ്കിലും മണ്ണിന്റെ സ്വാഭാവിക ഘടനയെ തകിടം മറിച്ചു. മണ്ണിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അമിതമായ രാസവള പ്രയോഗം മണ്ണിലെ കോടിക്കണക്കിന് വരുന്ന ഉപകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു. ഈ സൂക്ഷ്മാണുക്കളാണ് മണ്ണിൽ കാർബൺ സംഭരിച്ചു നിർത്താൻ സഹായിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങളിൽ നിന്നുള്ള നൈട്രസ് ഓക്സൈഡും കന്നുകാലി വളർത്തലിൽ നിന്നും നെൽവയലുകളിൽ നിന്നും ഉണ്ടാകുന്ന മീഥേൻ വാതകവും അന്തരീക്ഷ താപനില ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മണ്ണിൽ ജൈവകാർബൺ കുറയുമ്പോൾ മണ്ണിന്റെ ജലസംഭരണ ശേഷി നഷ്ടപ്പെടുന്നു. പെയ്യുന്ന മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ ഒലിച്ചുപോകുന്നു. വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയിലേക്ക് ഇത് നയിക്കുന്നു. ചുരുക്കത്തിൽ, ഇന്ന് നമ്മുടെ മണ്ണ് കാർബൺ സംഭരിക്കുന്ന ഒരിടമല്ല, മറിച്ച് കാർബൺ പുറന്തള്ളുന്ന ഒരു സ്രോതസ്സായി മാറിയിരിക്കുന്നു. ഈ അവസ്ഥയ്ക്കാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ കൃഷിയിടങ്ങളെ എങ്ങനെ കാർബൺ തുല്യത ആക്കി മാറ്റാം? ഇതിനായി സങ്കീർണമായ സാങ്കേതിക വിദ്യകളുടെ ആവശ്യമില്ല. നമ്മുടെ പരമ്പരാഗത കൃഷി അറിവുകളെ ശാസ്ത്രീയമായി പുനരുജ്ജീവിപ്പിച്ചാൽ മാത്രം മതി. 2050 ആകുമ്പോഴേക്ക് ലോക ജനസംഖ്യ 1,000 കോടിയിലേക്ക് കുതിക്കും. ഇത്രയും പേർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ നമുക്ക് കൃഷി നിർത്താൻ കഴിയില്ല. അതിനായി ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ആയ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് കാലാവസ്ഥാനുസൃത കൃഷി. കാലാവസ്ഥാനുസൃത കൃഷി രീതികൾ കൃഷിയിടങ്ങളിൽ എങ്ങനെ നടപ്പിലാക്കാം? കൃഷിയിലെ കാർബൺ പുറന്തള്ളലിന്റെ 55% കന്നുകാലികളിൽ നിന്നായതുകൊണ്ട് അവയുടെ തീറ്റക്രമത്തിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തണം. ദഹനം എളുപ്പമാക്കുന്നതും മീഥേൻ ഉൽപാദനം കുറയ്ക്കുന്നതുമായ പോഷക സമൃദ്ധമായ കാലിത്തീറ്റകൾ നൽകുക വഴി ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ വലിയ തോതിൽ കുറയ്ക്കാം. നെൽകൃഷിയിൽ പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്ന ഞാറ്റടിയിൽ വിത്ത് പാകി പറിച്ചുനടിയൽ രീതിക്ക് പകരം നേരിട്ടുള്ള വിത രീതിയിലേക്ക് മാറണം. ഇത് കാർബൺ ബഹിർഗമനവും അധ്വാന ഭാരവും കുറയ്ക്കും. നെൽവയലുകളിൽ വെള്ളം തുടർച്ചയായി കെട്ടിനിർത്തുന്നത് മീഥേൻ വാതകം ഉണ്ടാക്കുന്നു. ഇതിനു പകരം വെള്ളം തുടർച്ചയായി കെട്ടിനിർത്താതെ ഇടയ്ക്കിടെ നീർവാർച്ച ഉറപ്പാക്കുക. ഇതുവഴി മീഥേൻ പുറന്തള്ളുന്നത് പകുതിയായി കുറയ്ക്കാം. വിളവെടുപ്പിന് ശേഷം വൈക്കോലോ മറ്റ് അവശിഷ്ടങ്ങളോ കൃഷിയിടങ്ങളിലിട്ട് കത്തിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കണം. ഇവ കത്തിക്കുമ്പോൾ കാർബൺ നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പകരം ഇവ മണ്ണിൽ തന്നെ ഉഴുതു ചേർക്കുകയോ കമ്പോസ്റ്റാക്കി മാറ്റുകയോ ചെയ്യാം. രാസവളങ്ങളുടെ ഉപയോഗം കൃത്യമായ മണ്ണ് പരിശോധനയ്ക്ക് ശേഷം മാത്രം നടത്തുക. അമിതമായ വളപ്രയോഗം ഒഴിവാക്കി കൃത്യമായ അളവിൽ മാത്രം കൂടുതൽ തവണകളായി ഉപയോഗിക്കുന്നത് വഴി മണ്ണിൽ നിന്നുള്ള നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളൽ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പകരം ചാണകം, കോഴിവളം, കമ്പോസ്റ്റ്, പച്ചിലവളങ്ങൾ തുടങ്ങിയ ജൈവവളങ്ങൾ ഉപയോഗിക്കാം. ഇവ മണ്ണിലെ ജൈവ കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കും. മണ്ണൊരു സ്പോഞ്ച് പോലെയാകുകയും അത് കൂടുതൽ വെള്ളവും കാർബണും സംഭരിച്ചു നിർത്തുകയും ചെയ്യും. കൃഷിയിടങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ മറ്റൊരു മാർഗം. തെങ്ങിൻ തോപ്പുകളിലോ മറ്റു വിളകൾക്കിടയിലോ അന്തരീക്ഷത്തിലെ കാർബൺ വലിയ തോതിൽ വലിച്ചെടുക്കാൻ കഴിയുന്ന പ്ലാവ്, മാവ്, മറ്റ് ഔഷധ സസ്യങ്ങൾ എന്നിവ നടാം. മരങ്ങളും വിളകളും ഒരുമിച്ച് വളർത്തുന്ന അഗ്രോ ഫോറസ്ട്രി രീതി വഴി കൂടുതൽ കാർബൺ മണ്ണിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. മരങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. വിളവെടുപ്പിന് ശേഷം മണ്ണ് തുറസായി കിടന്നാൽ സൂര്യപ്രകാശമേറ്റ് കാർബൺ അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടും. ഇതിന് പരിഹാരമായി പയർവർഗത്തിൽപ്പെടുന്ന ആവരണ വിളകൾ നടാം. ഇവ മണ്ണൊലിപ്പ് തടയുകയും ചെയ്യും. മാത്രമല്ല അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റുകൾ, ലൈറ്റുകൾ എന്നിവയ്ക്കായി സൗരോർജ പാനലുകൾ ഉപയോഗിക്കുക. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി കൃഷിയുടെ കാർബൺ പാദമുദ്ര അഥവാ കാർബൺ ഫുട് പ്രിന്റ് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. നമുക്കേവർക്കും മാതൃകയാക്കാവുന്ന ഒരു വലിയ വിജയം നമ്മുടെ നാട്ടിൽ തന്നെ കാർബൺ തുല്യതാ കൃഷിയിൽ ഉണ്ട്. എറണാകുളം ജില്ലയിലെ ആലുവ സ്റ്റേറ്റ് സീഡ് ഫാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ ന്യൂട്രൽ ഫാമുകളിൽ ഒന്നാണ്. പൂർണ്ണമായും രാസവളങ്ങൾ ഒഴിവാക്കി സൗരോർജം ഉപയോഗിച്ച് കൃഷിയിടത്തിലെ എല്ലാ അവശിഷ്ടങ്ങളും അവിടെ തന്നെ പുനരുപയോഗിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. കേരള സർക്കാർ 2050 നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ കാർബൺ തുല്യത ആക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കിയതുപോലെ കാർബൺ ന്യൂട്രൽ കൃഷി അഥവാ കാർബൺ തുല്യതാ കൃഷി എന്നത് ഒരു ആഡംബരം അല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ ശാസ്ത്രമാണ്. വ്യവസായങ്ങൾക്കും വാഹനങ്ങൾക്കും കാർബൺ പുറന്തള്ളാൻ മാത്രമേ കഴിയൂ. എന്നാൽ അന്തരീക്ഷത്തിലുള്ള ആ വിഷവാതകങ്ങളെ മണ്ണിലേക്കും സസ്യങ്ങളിലേക്കും ആഗിരണം ചെയ്ത് ഭൂമിയെ രക്ഷിക്കാൻ കർഷകർക്ക് മാത്രമേ സാധിക്കൂ. ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിച്ചുകൊണ്ട് മണ്ണിലെ ജീവനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം. മണ്ണിനെ സ്നേഹിക്കാം, പ്രകൃതിയെ നിലനിർത്താം, നാളത്തെ അതിജീവനത്തിനായി ഒരുമിച്ച് മുന്നേറാം. നന്ദി, നമസ്കാരം.
1: കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നുമൊക്കെ ഇന്നത്തെ പരിപാടിയിലൂടെ വ്യക്തമായല്ലോ. ഇതേക്കുറിച്ച് ഇതുവരെ നമുക്ക് വിശദീകരിച്ചു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രോണമി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ്. ഡോക്ടർ സുഷ വി എസിന്റെ ഫോൺ നമ്പർ പറയാം. 9846584835. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9846584835. ഇനി നമുക്ക് കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലി ക്ലോർ പൈർഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് അരയടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിനു ശേഷം നടാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവീനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴത്തടത്തിൽ കുമ്മായമിടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വെണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും തേങ്ങയിലെ എണ്ണ കൂട്ടുന്നതിനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലുകീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്നും ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചെരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. പയറിൽ മുഞ്ഞയുടെ ആക്രമണം കണ്ടാൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം തളിക്കുക.
1: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

മുട്ട ഉൽപ്പാദനത്തിൽ പ്രകാശത്തിന്റെ സ്വാധീനം. മുട്ടക്കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രകാശം. തീറ്റയും വെള്ളവും കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നായി മാത്രമാണ് നമ്മൾ സാധാരണയായി പ്രകാശത്തെ കാണുന്നത്. എന്നാൽ കോഴികളിൽ പ്രകാശത്തിന് അവയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്കുണ്ട്. മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസത്തിൽ 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുന്നതാണ് ഉത്തമം. 16 മണിക്കൂർ പ്രകാശത്തിൽ സ്വാഭാവിക പകൽ വെളിച്ചവും കൃത്രിമ പ്രകാശവും ഉൾപ്പെടും. ഉദാഹരണത്തിന്, കോഴിക്കൂടിനുള്ളിൽ ഒരു ദിവസം ഏകദേശം 12 മണിക്കൂർ സ്വാഭാവിക പകൽ വെളിച്ചം ലഭിക്കുന്നുണ്ടെങ്കിൽ ആകെ 16 മണിക്കൂർ പ്രകാശം ഉറപ്പാക്കാൻ ഏകദേശം 4 മണിക്കൂർ കൃത്രിമ വെളിച്ചം അധികമായി നൽകേണ്ടി വരും. ഇത് രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ 2 സമയത്തുമായി വിഭജിച്ചോ നൽകാം. എന്തുകൊണ്ടാണ് 16 മണിക്കൂർ പ്രകാശം

ആവശ്യമായി വരുന്നത്. പ്രകാശം കോഴിയുടെ പ്രത്യുൽപാദന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്ഥിരമായ മുട്ടയുൽപാദനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. മുട്ടയിടുന്ന കാലയളവിൽ പ്രകാശത്തിന്റെ ദൈർഘ്യം വളരെ കുറയുകയാണെങ്കിൽ മുട്ടയുൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മുട്ടയിടുന്ന ഘട്ടത്തിലെത്തിയ ശേഷം പ്രകാശത്തിന്റെ ദൈർഘ്യത്തിൽ പെട്ടെന്നുള്ള കുറവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ കൂടുതൽ സമയം വെളിച്ചം നൽകിയാൽ കൂടുതൽ മുട്ട ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. തുടർച്ചയായി അല്ലെങ്കിൽ അമിതമായി പ്രകാശം നൽകുന്നത് കോഴികൾക്ക് സമ്മർദ്ദമുണ്ടാക്കാനും സ്വാഭാവിക വിശ്രമത്തെ ബാധിക്കാനും കാരണമാകാം. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ 8 മണിക്കൂർ ഇരുട്ടും വിശ്രമത്തിനായി ആവശ്യമാണ്. പ്രകാശത്തിന്റെ തീവ്രതയും പ്രധാനമാണ്. തീറ്റയും വെള്ളവും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്ര പ്രകാശം കോഴിക്കൂടിനുള്ളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ വളരെ ശക്തമായ പ്രകാശം ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടിനുള്ളിൽ പ്രകാശം ഒരേ രീതിയിൽ ലഭിക്കുന്നത് വളരെ പ്രധാനമാണ്. ചില ഭാഗങ്ങളിൽ വളരെ ഇരുട്ടും മറ്റു ഭാഗങ്ങളിൽ വളരെ ശക്തമായ വെളിച്ചവും ഉണ്ടാകുന്നത് ഒഴിവാക്കണം. കോഴികളുടെ പ്രായത്തിനനുസരിച്ചും പ്രകാശക്രമം വ്യത്യാസപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ കൂടുതൽ സമയം പ്രകാശം ആവശ്യമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ പ്രകാശത്തിന്റെ ദൈർഘ്യം ക്രമേണ കുറയ്ക്കുക. മുട്ടയിടുന്ന പ്രായത്തിലേക്ക് എത്തുമ്പോൾ ശരിയായ സമയത്ത് മുട്ടയിടൽ ആരംഭിക്കുന്നതിനായി പ്രകാശക്രമം കൃത്യമായി നിയന്ത്രിക്കണം. തുറന്ന രീതിയിലുള്ള കോഴിക്കൂടുകളിൽ കാലാവസ്ഥയ്ക്കും ഋതുക്കൾക്കുമനുസരിച്ച് പകൽ സമയത്തിന്റെ ദൈർഘ്യം മാറുന്നതിനാൽ ആ വ്യത്യാസം പരിഹരിക്കാൻ കൃത്രിമ വെളിച്ചം ഉപയോഗിക്കുന്നത് പ്രയോജനകരമാണ്. വിളക്കുകൾ കൃത്യസമയത്ത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ടൈമർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ദിവസേന ഒരേ സമയക്രമം പാലിക്കുകയും പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ, മുട്ടയിടുന്ന കോഴികൾക്ക് ഒരു ദിവസം ഏകദേശം 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുക. ശരിയായ തീറ്റ, ശുദ്ധമായ വെള്ളം, നല്ല വായു സഞ്ചാരം, രോഗനിയന്ത്രണം എന്നിവയ്ക്കൊപ്പം കൃത്യമായ പ്രകാശ നിയന്ത്രണവും നല്ല മുട്ടയുൽപാദനത്തിനും കോഴികളുടെ ആരോഗ്യത്തിനും അനിവാര്യമാണ്.

0: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഫിറമോൺ കെണി പ്രധാനമായും ഏത് കീടങ്ങളെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പറയാം, പച്ചക്കറികളിൽ

0: ഉണ്ടാകുന്ന കായീച്ചകളെ പ്രതിരോധിക്കാനാണ് ഫിറമോൺ കെണി ഉപയോഗിക്കുന്നത്. ലൈംഗികാകർഷണ വസ്തുവായ ഫിറമോൺ ഉപയോഗിച്ച് ആൺപ്രാണികളെ ആകർഷിച്ച് നശിപ്പിച്ച് കായീച്ചകളുടെ പ്രജനനം തടയുക എന്നതാണ് ഈ കെണിയുടെ പ്രവർത്തന രീതി. ഉത്തരം വ്യക്തമായല്ലോ എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശ്രോതാക്കൾക്ക് കത്തുകളായും ഇമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം വയലും വീടും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014. ഇമെയിൽ വിലാസം വയലും വീടും airtvm@gmail.com. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
1: വയലും വീടും സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495654321, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വയലാർ ശരശ്ചന്ദ്രവർമ്മ വരികളെഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, മധു ബാലകൃഷ്ണനും യാസിനും പാടിയ ഗാനം, ചിത്രം ഭയ്യ ഭയ്യ.

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
1: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന PK ഗോപി, സംഗീതം ജോൺസൺ.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അത് എവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,000ത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: ഒരു പഴയ ബോംബ് കഥ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് അജീഷ് ദാസൻ, സംഗീതം അരുൺരാജ്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും സുജാതയും വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിൽ പാടിയത്.

0: ബാലൻസ് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: ബോയിംഗ് ബോയിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാർ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതന ആശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ ഇക്കണോമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയ്ക്കും തീരദേശ വികസനത്തിനും പ്രത്യേക പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി അബ്ദുൽ ഗഫൂർ. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾക്കാവശ്യമായ വെള്ളം നിറയ്ക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. തൊഴിലുറപ്പ് തൊഴിലാളികളെ ജിയോ ഫെൻസിംഗിന്റെയും ജിയോ ടാഗിംഗിന്റെയും പേരിൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ പാകിസ്ഥാനെതിരെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. CBSE ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിൽ ആതിഥേയരായ എറണാകുളം ജില്ല 1184 പോയിന്റുമായി ചാമ്പ്യന്മാരായി. ഇടുക്കി 2, തിരുവനന്തപുരം 3 സ്ഥാനങ്ങൾ നേടി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഷിബു ചക്രവർത്തി, എസ് വി വെങ്കടേഷ് കൂട്ടുകെട്ടിൽ ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വഴിയോര കാഴ്ചകൾ.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: റോബിൻഹുഡ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
4: നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

അടുത്ത ഗാനം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിനായി ഗായത്രി പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരസ്ചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ.

കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി, ഒപ്പം ചിത്രയോട് കൂടി പാടിയ ഗാനം കേൾക്കാം.

0: അക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം. ഹരിശങ്കർ പാടിയത്. ചിത്രം കോടതി സമക്ഷം, ബാലൻ വക്കീൽ.

ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ, ഹരിചരൺ, നവ്രജ് ഹൻസ് എന്നിവർ മല്ലു സിംഗ് എന്ന ചിത്രത്തിൽ പാടിയത്.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടീംസ് അപ്ലൈ.
2: പ്രണയവിലാസം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ, പാടിയത് മിഥുൻ ജയരാജ്.

ഒരു ഗാനം കൂടി. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ശ്രീജിത്ത് സച്ചിൻ സംഗീതം നൽകി. ഹരിചരണം സൂരജ് സന്തോഷം പാടിയത്. ചിത്രം മധുര നാരങ്ങ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.
1: ഗസൽ ഹം തോ ഗസൽ സുനാ കെ ഖാമോഷ് ഹോ ഗയി അബ് ശഹർ ഭർ മേ ഷോർ ഹേ ഉസ് പേ. ഗസലിലൂടെ മനസ്സിന്റെ വികാരങ്ങൾ പാടി ഞാൻ നിശബ്ദനായി. എന്നാൽ ഇപ്പോൾ ഈ നഗരം മുഴുവൻ ആ സംഗീതത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മൗനത്തിനും വാക്കിനുമിടയിൽ വിരിയുന്ന മനോഹരമായ ഗസലിന്റെ ഭാവത്തിലേക്ക്, ആ നദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ മനസ്സിനെ എല്ലാ തിരക്കുകളിൽ നിന്നും മോചിപ്പിച്ച് വാക്കുകൾ കവിതയാകുന്ന, കവിത സംഗീതമായി പെയ്തിറങ്ങുന്ന ഈ ഗസൽ പ്രപഞ്ചത്തിലേക്ക് കടന്നുവരിക. ഹൃദയം കൊണ്ട് കേൾക്കുന്നവർക്കായി ഇതാ ഒരു മനോഹരമായ ഗസൽ രാവ് ഇവിടെ ആരംഭിക്കുകയാണ്.

ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുമ്പോൾ പഴയ ഓർമ്മകൾ നമ്മെ തേടിയെത്തുന്ന നിമിഷങ്ങളെക്കുറിച്ചാണ് ഈ ഗസൽ പാടുന്നത്. നഷ്ടപ്പെട്ടുപോയ പ്രണയത്തെക്കുറിച്ചും കടന്നുപോയ നല്ല കാലങ്ങളെയും കുറിച്ച് ഒരു പ്രണയിതാവ് ഓർത്തെടുക്കുന്ന വൈകാരിക നിമിഷങ്ങൾ. കാറ്റും നിലാവും പോലും എന്നെ നിന്നെക്കുറിച്ച് മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് പാടുന്ന ജഗ്ജീത് സിംഗിനെ നമുക്ക് കേൾക്കാം.

കാലം ഒരുപാട് കടന്നുപോയി. മുറിവുകളൊക്കെ ഉണങ്ങി എന്ന് നാം കരുതിയിരിക്കുമ്പോഴാകും യാദൃച്ഛികമായി ആ പഴയ ഓർമ്മ വീണ്ടും നമ്മുടെ മുന്നിലെത്തുന്നത്. ഹൃദയത്തെ തൊട്ടുണർത്തിയ ആ നിമിഷങ്ങളിലൂടെ ഇത്രയും നാൾ അടക്കി വെച്ച വികാരങ്ങൾ വീണ്ടും പെയ്തിറങ്ങുകയാണ്. ആലാപനം പ്രതിഭാ സിംഗ് ഭാഗി.

എന്റെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ നിന്ന് വസന്തം പിണങ്ങി അകന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയും ശൂന്യത മാത്രം. ഈ സങ്കടം ഞാൻ ഇനി ആരോടാണ് പങ്കുവെക്കുക എന്ന് പാടുന്ന കവി. പ്രണയനഷ്ടത്തിന്റെ ആഴവും ജീവിത നൈരാശ്യവും ഒക്കെ ഇടകലർന്ന ഈ ഗസലിന്റെ ആലാപനം കുമാർ സാനുവിന്റേതാണ്.

മനസ്സിൽ അടക്കി പിടിച്ച സങ്കടങ്ങളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമുള്ള ഒരു ഗസൽ. ബന്ധങ്ങളിലെ വിള്ളലുകളും ഉള്ളിൽ അനുഭവിക്കുന്ന ശൂന്യതയും ബാഹ്യലോകത്തോട് വിവരിക്കാൻ കഴിയാതെ ഒരാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് ഗസലിന്റെ വരികളിലുടനീളം. കോയിയെ കസേ ബതായേ കേ വോ തൻഹാ ക്യൂ ഹേ. കാഫി ആസ്മിയുടെ വരികൾക്ക് ജീവൻ പകർന്നിരിക്കുന്നത് ജഗ്ജീത് സിംഗ് ആണ്.

गुलशन की फखत फूलों से नहीं कांटों से भी सीनत होती है। जीने के लिए ए दिलवालों यादों की भी जरूरत होती है। പൂന്തോട്ടത്തിന്റെ ഭംഗി പൂക്കളിൽ മാത്രമല്ല മുള്ളുകളിലും ഉണ്ടെന്നും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ചില ഓർമ്മകൾ മാത്രം മതിയെന്നും ഗസൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഗസലും അവസാനിക്കുമ്പോൾ തീരുന്നത് കേവലം ഒരു പാട്ട് മാത്രമാണോ? മനസ്സിന്റെ ചെപ്പിനുള്ളിലെ ഓർമ്മകളുടെ ഒരേടല്ലേ അവിടെ തീരുന്നത്? വാക്കുകൾ കൊണ്ട് മുറിവേറ്റവർക്കും ആ മുറിവിൽ സംഗീതം കൊണ്ട് മരുന്നിട്ടവർക്കും ഒരുപോലെ അഭയസ്ഥാനമാണ് ഈ ഗസൽ സംഗീതം. ഇതിലെ ഈണങ്ങളും വരികളും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറുനിലാവായി എന്നും കൂടെയുണ്ടാകും എന്ന വിശ്വാസത്തിൽ മറ്റൊരു സുന്ദരമായ ഗസൽ രാവിൽ വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ മേ റൂബി ബാബു സഭീ ശ്രോതാവും കോ ശുഭരാത്രി.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അനു എലിസബത്ത് ജോസ് വരികൾ എഴുതി, ബിജിപാലീണം നൽകി, സച്ചിൻ വാര്യറും സംഗീത ശ്രീകാന്തും പാടിയത്. ചിത്രം 32 അധ്യായം 23 വാക്യം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 10:30 നിഷാ സുരഭിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ.
0: ഇപ്പോൾ വെട്ടിക്കവല KN ശശികുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാഗസുര കച്ചേരി കേൾക്കാം. വിശേഷാൽ തവിൽ, ആലപ്പുഴ SV. ആദ്യം ഗൗളരാഗത്തിൽ മൈസൂർ വാസുദേവാചാർ രചിച്ച പ്രണമാമ്യഹം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെട്ടിക്കവല കെ എൻ ശശികുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ, ആലപ്പുഴ എസ് വിജയകുമാർ. ഇനി ഹനുമത്തോടി രാഗത്തിൽ ജയസിനദെല്ല ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.

0: ഇതുവരെ കേട്ടത് വെട്ടിക്കവല കെ എൻ ശശികുമാറും സംഘവും അവതരിപ്പിച്ച നാഗസുര കച്ചേരി. വിശേഷാൽ തവിൽ, ആലപ്പുഴ എസ് വിജയകുമാർ.
1: സംഗീതസുധ സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565321, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:00.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നിശാസുരഭിയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ധ്രുവം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് വേണുഗോപാലും ചിത്രയും. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസും മിൻമിനിയും.

0: ഇന്നത്തെ നിശാസുരഭി പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് രഞ്ജിനി മനോജ്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിക്കുന്നു.
1: ഒഴിമുറി എന്ന ചലച്ചിത്രത്തിൽ യൗവനയുക്തനായ മകൻ അച്ഛനോട് കഠിനമായ പക മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അച്ഛനെക്കുറിച്ചുള്ള അവന്റെ മനസ്സിലെ ചിത്രം കഠിനഹൃദയനായ ഒരാളുടേതാണ്. ബാല്യത്തിലെ അനുഭവമാണ് ഈ ചിന്തയിലേക്ക് അവനെ നയിച്ചത്. ജനലഴികളിൽ പിടിച്ചു നിൽക്കുന്ന ദുർബലനായ കുട്ടി, കഠിനമായി അവനെ അടിക്കുന്ന അച്ഛൻ, അവന് കാരണമറിയില്ല. കാലങ്ങൾക്ക് ശേഷം അമ്മ അവനോട് ഈ ശിക്ഷയുടെ കാരണം പറഞ്ഞുകൊടുക്കുന്നു. കൊടിയ പിള്ളവാതത്തിന്റെ പിടിയിലായിരിക്കുന്ന ഈ മകൻ, മകന്റെ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ജനലഴികളിൽ മുറുകെ പിടിക്കാൻ മകനെ സഹായിക്കണമെന്ന് വൈദ്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്യിക്കാനായിരുന്നു ഈ കഠിന ശിക്ഷ. അച്ഛന്റെ സ്നേഹത്തിന്റെ ആർദ്രത തിരിച്ചറിഞ്ഞപ്പോൾ അവന് ഉറക്ക കരയുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഈ കാലത്ത് സ്നേഹത്തിന്റെ ഒരു പുനർവായന ആവശ്യമാണെന്ന് തോന്നുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്ന പദമായി മാറിയിരിക്കുന്നു സ്നേഹം എന്ന വാക്ക്. ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പലതും സ്നേഹമല്ല എന്ന തിരിച്ചറിവ് അടിസ്ഥാനപരമായ ഒരു സുബോധം തന്നെ. ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക പ്രധാനം. ഇന്ന് കാണുന്ന പലതും സ്നേഹമല്ല, ഇഷ്ടങ്ങൾ മാത്രം. കൗമാരക്കാരിൽ പലപ്പോഴും കാണുന്ന പ്രണയം ഇഷ്ടങ്ങൾ മാത്രം. പല ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും അടിത്തറ ഇഷ്ടങ്ങളാണെന്ന തിരിച്ചറിവ് ചെന്നു വീഴാവുന്ന പല കെണികളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ഇഷ്ടം ഒരു വികാരവും സ്നേഹം ഒരു സ്വഭാവവുമാണ്. ഇഷ്ടം സ്വാർത്ഥമാണെങ്കിൽ സ്നേഹം നിസ്വാർത്ഥമാണ്. ഇഷ്ടം ഉപാധികളിൽ അധിഷ്ഠിതമാണ്, സ്നേഹമാകട്ടെ നിരുപാധികവും. ഇഷ്ടം പരിമിതമെങ്കിൽ സ്നേഹം പരിമിതികൾ ഇല്ലാത്തതാണ്. മനുഷ്യന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് രണ്ടേ രണ്ടു കൂട്ടരാണ്, സ്നേഹം നൽകിയവരും സ്നേഹം നിഷേധിച്ചവരും. യഥാർത്ഥമായ സ്നേഹം നൽകിയവർ, അവർ നമുക്ക് നൽകിയ വാത്സല്യം, കരുതൽ, പ്രോത്സാഹനങ്ങൾ, ത്യാഗങ്ങൾ ഒക്കെ മാറ്റി നിർത്തിയാൽ നാം ഇന്ന് എവിടെയായിരുന്നേനെ. സ്നേഹം നിഷേധിച്ചവർ, ഹൃദയത്തിലേൽപ്പിച്ച ക്ഷതങ്ങൾ, മുറിവുകൾ ജീവിതാന്ത്യം വരെയും പേറി നടക്കുവാൻ ഇടയാകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹമെന്ന് കരുതി ഏറ്റുവാങ്ങിയ പലതും സ്നേഹമായിരുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ക്ഷതം വലുതായിരിക്കും. നാം സ്നേഹമെന്ന ലേബൽ ഒട്ടിച്ച് പ്രിയപ്പെട്ടവർക്ക് നൽകിയ പലതും സ്നേഹമായിരുന്നു. അവരുടെ നന്മയ്ക്ക് എന്ന പേരിൽ ജീവിത പങ്കാളികളിൽ, മക്കളിൽ, സുഹൃത്തുക്കളിൽ ഒക്കെ അടിച്ചേൽപ്പിച്ചത് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമായിരുന്നില്ലേ. സ്നേഹത്തിൽ സ്വാതന്ത്ര്യത്തിന് ഇടം നൽകാൻ നാം മറന്നുപോകുന്നു. സ്നേഹിക്കുന്നവർക്ക് നിർബന്ധപൂർവം നൽകുന്ന പല നിയന്ത്രണങ്ങളും, അവരുടെ ഇച്ഛയെ മാനിക്കാതെ അടിച്ചേൽപ്പിക്കുന്ന തിരഞ്ഞെടുപ്പുകളും, അവരിൽ പുലർത്തുന്ന അമിത സ്വാതന്ത്ര്യവും, അവരുടെ പക്വതയിലേക്കും വ്യക്തിത്വ വികാസത്തിലേക്കും നയിക്കാവുന്ന വഴികൾ അടയ്ക്കുന്നതായിരുന്നില്ലേ. സ്നേഹം നൽകേണ്ടവർക്ക് അത് നൽകുമ്പോൾ തന്നെ പ്രകടമാക്കാത്തത് മറ്റൊരപകടം. പിള്ളവാദം വന്ന കാലുകൾ ബലപ്പെടുത്തുവാനുള്ള സദുദ്ദേശം മൂലമാണ് അടിച്ചതെന്ന് വെളിപ്പെടുത്താതിരുന്നത്. കാലങ്ങൾക്ക് ശേഷം അത് മനസ്സിലാക്കുന്നത് വരെ അച്ഛനോടുള്ള പക മനസ്സ് സൂക്ഷിക്കുവാൻ മകനിടയായി. സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുവാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കുവാനുള്ളതാണ്. ലോകത്തിൽ ഇന്ന് കാണുന്ന പല തകർച്ചകളുടെയും കാരണം സ്നേഹം ലഭിക്കാത്തത് മൂലം തന്നെ. സ്നേഹം ലഭിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന മാറ്റം വലുതാണ്. സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് മാത്രം മതി നിരാശ ബാധിച്ച മനസ്സുകളിൽ പ്രത്യാശയുടെ പുതുനാമ്പുകൾ മുളപ്പിക്കുവാൻ. സ്നേഹം ലഭിച്ചു കഴിയുമ്പോൾ ശിലാതുല്യമായ മനസ്സുകൾ ഇളം മഞ്ഞുപോലെ ഉരുകുന്നു. ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ചുറ്റും നിൽക്കുന്നവർക്ക് നിർലോഭമായി സ്നേഹം നൽകുക എന്നത് മാത്രം.
0: ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗിക

പ്രധാനമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:39. ഇനി നാളെ രാവിലെ 5:48 വരെ തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതിയിലെ

रात आधी है, कहीं तेरी मेरी बात भी आधी न रहे।

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।